ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം.

എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 18 2026 ജൂലൈ 2 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ജീവിതത്തിൽ നമ്മുടെയൊക്കെ വേദനകളെ, കണ്ണീരിനെ, സങ്കടത്തെയൊക്കെ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാനുണ്ടാകില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ ഒരബദ്ധം പറ്റി, മനഃപൂർവ്വം അല്ലാതെ ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിനെ കണ്ടെത്താൻ, വിമർശിക്കാൻ നമുക്ക് ചുറ്റും ആയിരം കണ്ണുകളും അതിനെ പൊടുപ്പും തൊങ്ങലും വെച്ച് നാട്ടിൽ പാട്ടാക്കി നമ്മുടെ നന്മകളെയെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് നമ്മെ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കാൻ ഒരു ദേശത്തെ തന്നെ ബഹുഭൂരിപക്ഷ നാവുകളും നമുക്കെതിരെ ഉണ്ടാകും. തളരാതിരിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ, ഉച്ചയ്ക്ക് 3:30 ജനപദം, വൈകുന്നേരം 4:30 ഗാനവേദി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 2. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കത്ത് പ്രവർത്തനം ആരംഭിച്ചതും സ്റ്റീവ് ഫോസറ്റ് ബലൂണിൽ ലോകം ചുറ്റിയ ആദ്യ വ്യക്തിയായി മാറിയതുമൊക്കെ ഒരു ജൂലൈ 2 ജൂലൈ 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 2. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1916 ജൂലൈ 2. ജൂലൈ 2 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും സിംല കരാറിൽ ഒപ്പുവച്ചത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അറ്റോമിക് പവർ സ്റ്റേഷന്റെ ആദ്യ യൂണിറ്റ് മദ്രാസിനടുത്തുള്ള കൽപ്പാക്കത്ത് പ്രവർത്തനം ആരംഭിച്ചത് 1983 ഇന്നേ ദിവസമായിരുന്നു. സ്റ്റീവ് ഫോസറ്റ് ബലൂണിൽ ലോകം ചുറ്റിയ ആദ്യ വ്യക്തിയായത് 2002 ജൂലൈ 2. ബലൂണിലും ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റിലും ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ലോക UFO ദിനം. അജ്ഞാത പറക്കുന്ന വസ്തുക്കളെയും അന്യഗ്രഹ ജീവികളുടെ സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആഘോഷിക്കുന്ന വാർഷിക പരിപാടിയാണ് ലോക UFO ദിനം. പസഫിക് സമുദ്രത്തിലെ മുറുറോവയിൽ ഫ്രാൻസ് ആണവ പരീക്ഷണങ്ങൾ നടത്തിയത് 1966 ജൂലൈ 2. അമേരിക്കയിലെ വോമോണ്ട് നഗരത്തിൽ അടിമത്തം അവസാനിപ്പിച്ചത് 1777 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു. ഛത്രപതി ശിവജി ടെർമിനസ് സ്റ്റേഷൻ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് 2008 ജൂലൈ 2.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൌകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. Liju പറഞ്ഞു. GST 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൌകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ആറുമാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക ഒരു ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഡിആർ കോങ്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് അവിസ്മരണീയമായി തിരിച്ചുവരവ്. വിജയമുറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ എസാർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വലകുലുക്കി. നിശ്ചയ സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പുകയിൽ ഒതുക്കി. ബെൽജിയത്തിന്റെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7 മിനിറ്റിൽ തന്നെ ബ്രയൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
1: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ

0: ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ആർ രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തുന്നതിൽ നിന്നും UDF ഗവൺമെന്റ് പിന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്ത വിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക രജ ഝാ. You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃ നാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്നലെ അംഗീകാരം.

0: നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മല സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ +1 മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: +1 ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. USA ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. USA 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ 2 ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം

0: പ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലവട്ടം
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

0: ശൈശവകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
9: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
9: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400789 9447560336.
7: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
10: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. കേട്ടാലും കേട്ടാലും മതിവരാത്ത എത്ര ഗ്രാമവിശേഷങ്ങളാണ് നമുക്കുള്ളത്! എല്ലാം അതിമധുരമുള്ള ഓർമ്മകളാണ്. ഇന്ന് പലതും ചുമർചിത്രങ്ങളോ അപൂർവമായി കിട്ടുന്ന നിധിയോ ആയി മാറിയിരിക്കുന്നു. കാലം മാറുകയും ആ മാറ്റത്തിനൊപ്പം നമ്മൾ മാറേണ്ടതും അത്യാവശ്യം തന്നെയാണ്. എങ്കിലും ആ മാറ്റത്തിനൊപ്പം നഷ്ടമാകുന്ന ചില നാട്ടുനന്മകൾ, അതിനെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കില്ലേ? ഗ്രഹാതുരതയുണർത്തുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ ചില ഏടുകൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ഭംഗിയുടെ ചാരുത പകർന്ന് ആ അന്തരീക്ഷത്തിലൂടെ ഒഴുകിയെത്തുന്ന വായ്ത്താരികൾ,

അദ്ദേഹത്തിന്റെ മണമുള്ള പാട്ടുകൾ. ജോലി ഭാരം കുറയ്ക്കാനും ജീവിതത്തിന്റെ ചെറിയ ആനന്ദത്തിനും വാമൊഴിയായി കിട്ടിയ ഈ നാടൻ പാട്ടുകൾ ആ ജനതയെ സഹായിച്ചിരുന്നു. എല്ലാത്തിനും ഒരു താളമുണ്ടായിരുന്നു. നിശബ്ദമായ ഗ്രാമീണ വഴികളെ ശബ്ദമുഖരിതമാക്കിയ കാളവണ്ടിക്ക് ഉരലിൽ ഉലക്കൊണ്ടിരിക്കുമ്പോൾ, പാടത്ത് വെള്ളം തേവുമ്പോൾ, ഇറയത്ത് മഴ പെയ്യുമ്പോൾ, ആ മഴയത്ത് പോക്കാച്ചു തവളകൾ പാട്ടുപാടുമ്പോൾ, ഇളം വെയിലത്ത് മൂവാണ്ടം മാവിൻ്റെ പരിസരത്ത് കൊത്തിപ്പറക്കുന്ന കരിയിലക്കിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ, ചിലപ്പോൾ ശാന്തമായും ചിലപ്പോൾ ഉഗ്രരൂപിണിയായും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയ്ക്ക് ഇരുട്ടിൽ വെളിച്ചം പകർന്ന മിന്നാമിന്നികൾക്ക് എല്ലാം ഒരു താളമുണ്ടായിരുന്നു. ഇന്ന് നാം തേടുന്നതും അതേ താളമാണ്, മധുരമുള്ള ഓർമ്മകളുടെ ചില താളങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ ചില ഏടുകളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഭംഗിയിൽ ഗ്രാമത്തിന്റെ തുടിപ്പായിരുന്ന ചില താളങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നിശബ്ദതയെ ഭേദിച്ച് ഏതോ ദിക്കിൽ നിന്ന് ഒഴുകിയെത്തുന്ന ചില വായ്ത്താരികൾ, അധ്വാനത്തിന്റെ ഭാരവും ക്ഷീണവും ജീവിതത്തിന്റെ അനിശ്ചിതത്വവും ഒക്കെ ആ ശബ്ദത്തിൽ നിറഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ആ പാട്ടുകളിലൂടെ തങ്ങളുടെ ദുഃഖഭാരങ്ങൾ അവർ പരസ്പരം പങ്കുവച്ചു. ചെറുപ്പത്തിൽ അമ്മ വീട്ടിൽ പോയപ്പോൾ പുഞ്ച വൃത്തിയാക്കാൻ വന്നവർ പാടിയാണ് ഞാൻ ഈ വായ്ത്താരികൾ ആദ്യമായി കേൾക്കുന്നത്. വായ്മൊഴിയായി കിട്ടിയ വരപ്രസാദങ്ങളാണ് ഈ നാടൻ പാട്ടുകളെന്നത് പുസ്തകത്താളുകളിൽ മാത്രം പഠിച്ച എനിക്ക് അത് മഹത്തായ ഒരു അനുഭവമായിരുന്നു. പുഞ്ചയും പുഞ്ചയോട് ചേർന്ന കുളവും കുളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചെമ്പോട്ടി മരവും അതിൽ പിങ്ക് നിറത്തിലുള്ള പുഷ്പങ്ങളും ഇടയ്ക്കിടയ്ക്ക് പഴുത്തു നിൽക്കുന്ന ചെമ്പോട്ടി പഴങ്ങളും ഓർമ്മകളിലെ വർണ്ണക്കാഴ്ചകളാണ്. ഇവിടുത്തെ പനിനീർ ചാമ്പയോ മറ്റോ ആണ് അവിടുത്തെ ചെമ്പോട്ടി. നെല്ല് കുത്തുന്നതിനും പാറ്റുന്നതിനും ഒരു പ്രത്യേക താളമാണ്. നല്ല മെയ്വഴക്കത്തോടെ അവരത് ചെയ്തെടുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. നെല്ല് പുഴുങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഗന്ധം, അതിൻ്റെ ചൂടും ചൂരും ഇന്നും എൻ്റെ ഓർമ്മകളിൽ ഭദ്രമാണ്. പാടത്ത് വിത്ത് വിതയ്ക്കുന്നത് മുതൽ നെല്ല് കൊയ്യുന്നത് വരെ മറ്റൊരു താളമാണ് കാത്തിരിപ്പിൻ്റെ. നൂറുമേനി വിളവ് തന്ന് പാടം കതിരണിഞ്ഞു നിൽക്കുമ്പോൾ മണ്ണിൻ്റെ മണമറിഞ്ഞ കർഷകൻ്റെ കണ്ണിലും കാണാം ഒരു സന്തോഷത്തിൻ്റെ താളം. ആ മനോഹരമായ ഗ്രാമക്കാഴ്ചകളെക്കുറിച്ച് ഇന്ന് ആലോചിക്കുമ്പോൾ ആ ഗ്രാമീണ ജീവിതം എത്രമാത്രം സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതാണ്. ഇന്നത്തെ ഗ്രാമഭംഗിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി

0: നാലാഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848557 8 എന്ന നമ്പറിലൂടെ

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ

0: സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: ബിലോ 999
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4. ആശയം, ആവിഷ്കാരം, ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ

ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിൽ ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-71-4, മൊബൈൽ 9446-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-71-4, മൊബൈൽ 9446-20-27-0.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം.

0: രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശാലമായ ആകാശത്തെ ചില നിഗൂഢ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം സത്യമാണോ? നമ്മൾ കാണാത്ത എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ ശ്രീലക്ഷ്മി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് July 2 വേൾഡ് UFO ഡേ. വിശാലമായ ഈ ആകാശത്തെ എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര നക്ഷത്രങ്ങളെ പറ്റിയും നിരവധി ഗാലക്സികളെയും ഗ്രഹങ്ങളെയും ഇനി നാമല്ലാതെ മറ്റൊരു ജീവൻ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്നറിയാനുമൊക്കെയുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടാകാറുണ്ട്. അജ്ഞാതമായ പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാനും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിവസം. തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കളെക്കുറിച്ചും അന്യഗ്രഹജീവികളുടെ സാധ്യതകളെക്കുറിച്ചും അവബോധം നടത്തുന്നതിനായി എല്ലാ വർഷവും July 2 ലോക UFO ദിനം ആചരിക്കുന്നത്. ന്യൂമെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു നിഗൂഢ വസ്തു തകർന്നു വീണ റോസ്വെൽ സംഭവം നടന്ന ദിവസമാണ് 1947 July 2. UFO ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി ഇത് കണക്കാക്കപ്പെടുന്നു. അനന്തമായ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം. അറിയും തോറും അതിനാഴം കൂടുന്നു. ഇനിയും എത്രയെത്ര രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചം നമുക്കായി കരുതി വെച്ചിട്ടുള്ളത്. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത്

0: വെറും കഠിനമായി ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
8: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
9: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
8: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
10: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: ബിലോ 999.
11: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
12: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
13: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
12: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
13: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
14: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
15: ഫ്രീ കിക്ക് 90.4 FM 2026.
14: അഞ്ചു ചോദ്യങ്ങൾ അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: അഞ്ചു ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
14: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
14: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായി ഓണയർ സീറ്റിൽ ഞാൻ ശ്രീലക്ഷ്മി.
1: ഞാൻ പാർവതിയാണ്.
0: അതെ, അപ്പൊ നമ്മൾ ഒരുമിച്ചുള്ള രണ്ടാമത്തെ നമ്മളുടെ ഒരു ലൈവ് ആണല്ലേ.
1: അതെ.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ എന്തായാലും മെസ്സേജൊക്കെ അയച്ചോളൂ. നിങ്ങളുടെ അയക്കേണ്ട ഒരു സമയം ഇവര് നമ്മുടെ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞ ഈ ലൈവ് പ്രോഗ്രാം എല്ലാ ദിവസവും ഉദ്ദേശിക്കുന്ന തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848 5785. അപ്പോൾ നമ്മളെപ്പോഴും വാട്സപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ടെക്സ്റ്റ് മെസ്സേജായിട്ട് നമുക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കാവുന്നതാണ് കേട്ടോ, അല്ലേ പാർവതി?
1: യെസ്. അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾ നല്ല എനർജിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്, അല്ലേ ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മി ഇന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് ഭയങ്കര എനർജിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്.
0: തീർച്ചയായും നമ്മുടെ ശ്രോതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് നല്ല എനർജി വേണ്ടേ?
1: അതെ, നല്ല എനർജിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ എനർജി എങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848 5785. വാട്സപ്പ് നമ്പർ മാത്രമല്ല, ടെക്സ്റ്റ് മെസ്സേജിലൂടെ ഞങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, അല്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പം നമ്മളിങ്ങനെ മെസ്സേജുകൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം ഇന്ന് വ്യാഴാഴ്ച ആയിരിക്കുകയാണ്, ഇന്ന് ജൂലൈ 2. അപ്പോൾ ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അല്ലേ? കാരണം വെച്ചാൽ ഇന്നലെ ജൂലൈ 1 എന്ന് പറയുന്നത് കൊല്ലം ജില്ല പിറന്നിട്ട് 77 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇന്നലെ 77 വയസ്സായിരുന്നു നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക്, അല്ലേ? അപ്പൊ ആ ഒരു അത്രയേറെ പൗരാണികമായിട്ടുള്ള ഒരു നാടാണ് കൊല്ലം എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാല് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് പല സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നതാണ് കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ഓ ടെറർ എന്ന് നമുക്ക് ഫീൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പോ നമ്മൾ വേറെ ഏതെങ്കിലും ജില്ലയില് ഇപ്പൊ നമ്മൾ മറ്റുള്ള ജില്ലക്കാരെയൊന്നും കുറ്റം പറയൊന്നുമല്ല, ഇതൊരു സത്യമാണ്. കാരണം നമ്മൾ മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സമയമുണ്ട്. അവിടെ വെച്ചിട്ട് കൊല്ലം ഭയങ്കര ടെററാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊരിച്ചടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് ഭയങ്കരമായിട്ട് കട്ടയ്ക്ക് തിരിച്ച് നമ്മൾ പറഞ്ഞൊക്കെ നിൽക്കാറുണ്ട്.
1: അതെനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി, നമ്മൾ ജനിച്ച സ്ഥലം എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും, അല്ലെ? അതിപ്പോ ആർക്കായാലും ജനിച്ച് വളർന്ന് നമ്മളുടെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലം നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. നമ്മൾ എവിടെ പോയാലും അത് നമുക്ക് സെക്കൻഡ് ഹോം ആയിരിക്കും, നമ്മുടെ ജന്മസ്ഥലമായിരിക്കും എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടത്. അതേപോലെ തന്നെയാണ് നമ്മൾ കൊല്ലംകാർക്ക് കൊല്ലം. കാരണം എനിക്കിപ്പോൾ ഞാൻ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഞാനൊരു കൊല്ലക്കാരിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. അപ്പം നമ്മളെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ കൂടിയും, പക്ഷേ കുറച്ചൊക്കെ കേൾക്കുമ്പം യെസ് ഞാനൊരു കൊല്ലക്കാരിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഇന്നലെയായിരുന്നു നമ്മുടെ കൊല്ലത്തിൻ്റെ 77-ാം പിറന്നാൾ. നമ്മളങ്ങനെ 77 വയസ്സായിട്ടുണ്ട് കൊല്ലത്തിന്.
0: അതെ, തീർച്ചയായും. അപ്പോൾ കൊല്ലത്തെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ പറയേണ്ടത്, നമ്മൾ വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കൊല്ലം എന്ന് പറയുന്നത്. നമ്മൾ സിറ്റിയിലൊക്കെ നമ്മൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്താ പുഴയുണ്ട്, ആറുണ്ട്, മലകളുണ്ട്. അതേപോലെ തന്നെ

0: ഒരുപാട് ഒരുപാട് ഇങ്ങനെ കാഴ്ചകൾ, കടൽ, കായൽ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കൊല്ലം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കൊല്ലത്തുണ്ട് കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാനും ഭക്ഷണമാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് കടൽ വിഭവങ്ങളൊക്കെ വളരെയധികം ലഭിക്കുന്നൊരു നാട് കൂടിയാണ് കൊല്ലം. ഇപ്പോൾ ഈ കടൽ വിഭവങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് മത്സ്യം അറിയാം അല്ലേ. നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ മീൻ എന്നുള്ളത്.
1: അതെ.
0: അപ്പോൾ അതിൻ്റെ പല വെറൈറ്റികൾ നമ്മളത് എപ്പോഴും എൻജോയ് ചെയ്ത് കഴിക്കാറൊക്കെ ഉണ്ട്.
1: അപ്പോൾ അത് ഒരു കൊല്ലക്കാരന് മീനില്ലാതെ ഒരു ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഇച്ചിരി പാടാണ്. കാരണം ഫിഷ് ഫുഡ് എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മൾ. അത് കടലെന്നല്ല, കായലും നമ്മൾക്ക് ഒരുപാട് ഇതാണ്. നമുക്ക് അഷ്ടമുടിക്കായലിൽ ഒരുപാട് വൈവിധ്യങ്ങളായ മീനുകളുണ്ട്. അഷ്ടമുടി കായലിൽ മാത്രം കിട്ടുന്ന മീനുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അവരോട് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഒരു അത്ഭുതമാണ്. എന്താണ് ഈ മീൻ, നിങ്ങൾ അതിനൊരു പേര്, പ്രത്യേക പേരൊക്കെ ഉണ്ട്. അപ്പോൾ ആ നമ്മൾ പറയും ഈ മീൻ നമ്മുടെ സ്ഥലത്തൊന്നും ഇല്ല, കാരണം അത് അഷ്ടമുടി കായലിന് മാത്രം സ്വന്തമായ മീനൊക്കെ ഉണ്ട്. അതേപോലെ ഒരുപാട് ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ കടലും കായലും മലയും പുഴയും ആറും എല്ലാം ചേർന്നൊരു സ്ഥലമാണ് നമ്മുടെ കൊല്ലം.
0: അതെ. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ചില സമയത്തൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെന്താ ഒരു കുറച്ച് മൂടിയായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ആശ്രമ മൈതാനത്തോട്ട് പോവാം. അവിടെ കുറച്ച് നല്ല റിലാക്സ് ചെയ്യാനും നിറയെ മരങ്ങളും ഇരിക്കാനുള്ളൊരു സ്ഥലവും വളരെയധികം കംഫർട്ടായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റുള്ള ജില്ലക്കാരൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലത്തൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ആശ്രമ മൈതാനം, ചീനക്കൊട്ടാരം, അതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൊല്ലം ബീച്ച്. കൊല്ലം ബീച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് അപകട ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് എങ്കിലും നമ്മൾ അങ്ങനെ പറയല്ല. സേഫ് ആയിട്ട് നിന്നാൽ എല്ലാവർക്കും സേഫാണ്. അതിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്കിത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ കൊല്ലത്ത്. അതേപോലെ തന്നെ ജടായു പാറ,
1: തങ്കശ്ശേരി കോട്ട, SMP പാലസ്, അങ്ങനെ ആശ്രാമം, ഗസ്റ്റ് ഹൗസ്, ചീനക്കൊട്ടാരം, ഇതൊക്കെ വർഷങ്ങളുണ്ട്. അതായത് രാജാവ് നിർമ്മിച്ച കാര്യങ്ങളാണ്. നമ്മളൊരു പഴമയെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ് കൊല്ലത്തിന് ഇപ്പോഴും ഉള്ളത്.
0: അതെ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ ഒരു തറവാട് പോലത്തെ വീടുകളൊക്കെ നമുക്കിപ്പോഴും നമ്മുടെ കൊല്ലത്ത് കാണാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു സ്ഥലമാണ് 8 Point Art Cafe. അതേപോലെ തന്നെ എന്താ ചിൽഡ്രൻസ് പാർക്ക്, അഡ്വെഞ്ചർ പാർക്ക്, അതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൊല്ലത്ത് എക്സ്പ്ലോർ ചെയ്യാനും. ഇത് മാത്രമല്ല കേട്ടോ, ഇനി എത്ര എത്ര കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ പുനലൂരൊക്കെ ചെല്ലുവാണെങ്കിൽ ശെന്തുണി വനം, തെന്മല, അങ്ങനെ നീണ്ടു പോകുന്നു നമ്മളുടെ ആ ഒരു ലിസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കൊല്ലത്തൊക്കെ വരാൻ പറ്റുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും വരിക. ഇപ്പോൾ തന്നെ നമ്മളുടെ ഒരു റേഡിയോ സ്റ്റേഷൻ, നമുക്ക് നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുന്ന കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഈ എന്താ കുറച്ച് ജോലിയൊക്കെ തിരക്ക് കൂടുതലാണ്, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു സൺസെറ്റ് ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് രസമാണ് അതല്ലേ.
1: അതെ, തീർച്ചയായും വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. എത്ര കടലായാലും കായലായാലും നമുക്കെന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ അടുത്തടുത്ത സ്ഥലങ്ങൾ നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ ആ കൊല്ലത്ത് വരാത്ത ശ്രോതാക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊല്ലത്ത് വരിക, ഞങ്ങളുടെ കൊല്ലം എന്താണെന്ന് അറിയുക.
0: അതെ. അപ്പോൾ നിങ്ങളുടെ നാടിന് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു തനതായിട്ടുള്ളൊരു പ്രത്യേകത ഓരോ നാടിനും ഉണ്ട്. അപ്പോൾ ആ വിശേഷമൊക്കെ നമ്മളോട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അയക്കേണ്ട നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5.
1: നമ്പർ ഒരിക്കൽ കൂടി, 8 4 8 5 5 8 7 8 5. അപ്പൊ ഇത്രയും കൊല്ലത്തിന്റെ വിശേഷമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ബ്രേക്കിലേക്ക് പോയല്ലോ ശ്രീലക്ഷ്മി.
0: അതെ അതെ, തീർച്ചയായിട്ടും നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായി. അപ്പൊ നമുക്ക് ആ ഒരു കൊല്ലത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് കൊല്ലത്തിന്റെ ഒരു പാട്ട് കേൾക്കാതിരിക്കുന്നത് അല്ലേ. അപ്പോൾ പലവിധ കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു നാടാണ് കൊല്ലം. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ കൊല്ലത്തിൽ ഇങ്ങനെയും പ്രത്യേകതകളുണ്ട്. ഒരുപാട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയത്തില്ല ഇച്ചിരി റൂഡൊക്കെ ആയിട്ട് പെരുമാറുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നുമില്ല. നമ്മളങ്ങനെ ഒരു എന്താ നമ്മളിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് ദേഷ്യത്തോടെ സംസാരിക്കുന്നു എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, നല്ല സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ് കൊല്ലത്ത്. പക്ഷെ അവരിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയും. ചിലപ്പോൾ അവർക്കിങ്ങനെ ഇത് സംസാരിക്കുന്ന അവരുടെ ഒരു ശൈലി ആയിരിക്കാം അല്ലേ. ചിലപ്പോൾ അതിന് അപ്പുറത്തേക്ക് അവർക്ക് മനസ്സിൽ ദേഷ്യമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. സ്നേഹിച്ച ചങ്ക് പറിച്ചു തരുന്ന ആൾക്കാരാണ് നമ്മൾ കൊല്ലംകാർ.
1: അപ്പോൾ അതിൽ പറയുന്ന പോലെ എനിക്ക് നമ്മുടെ ടോൺ അങ്ങനെയാണ്, സംസാരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു നമുക്ക് ദേഷ്യമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടോൺ അങ്ങനെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തി നോക്കൂ, ഞങ്ങൾ കൊല്ലക്കാരുടെ ഹൃദയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
0: തീർച്ചയായും. അപ്പോൾ നമ്മളെ പാർവതി പറഞ്ഞതുപോലെ ആ ഒരു ഗാനവും കൂടി കേട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Freekick 90.4 FM 2026.
5: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
6: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്ധന 90.4 എഫ്എം. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലേ പാർവതി? നല്ല രസമുള്ള നമ്മുടെ കൊല്ലത്തിന്റെ മനോഹരമായ ഒരു പാട്ടായിരുന്നു അത്. ആ പാട്ട് കേൾക്കും

0: അപ്പൊ ശരിയാണ്. അപ്പൊ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൊല്ലത്തിന് മാത്രമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് നന്ദി നമ്മൾ പറയുകയാണ്. അപ്പൊ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് വായിച്ചാലോ?
1: യെസ്,
0: അതെ, അതായത് നമ്മുടെ രഘുനന്ദൻ സാറാണ് അയച്ചിരിക്കുന്നത്. മിക്ക സ്ഥലത്തും സീബ്ര ലൈൻ മാഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് അതിൽ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ലൈവിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആരെങ്കിലും അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരെ കേൾക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ ചിത്രാമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നൊരു മെസ്സേജാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞപ്പോൾ തന്നെ പാർവതിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ ഗ്രാമഭംഗി അതിമനോഹരം, വായ്ത്താരികൾ ഗ്രാമത്തിൻ്റെ തുടിതാളങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനം എല്ലാം മികവാർന്നതായിരുന്നു. ശ്രീകുട്ടിയുടെ അവതരണം, ആദർശിൻ്റെ സാങ്കേതിക സഹായം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഒരു റിക്വസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ എന്ത് തരത്തിലുള്ള എന്ത് തന്നെയാണെങ്കിലും പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ സ്റ്റേഷൻ ഡയറക്ടറെയും അതേപോലെ തന്നെ അതിൻ്റെ നമ്മളുടെ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ റിക്വസ്റ്റ് ഇതാണ്, ഈ പ്രോഗ്രാമിൻ്റെ ഇടയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഒഴിവാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടുന്നു. റേഡിയോ സാന്ത്വനം അവതാരക അണിയറ പ്രവർത്തകർ ഏവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരു മെസ്സേജ് വായിച്ചപ്പോൾ തന്നെ. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു എന്താ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ വരാം, അതല്ലെങ്കിൽ വിമർശനങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ചിത്രാമ്മ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോബി ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ്, ഇത്തിരി നേരം ഒത്തിരി കാര്യം. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കളുണ്ടാകും, മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങൾ ഉണ്ടാകും. അതാണ് നമ്മുടെ ജോബി ചേട്ടൻ നമുക്ക് എന്നും തരാറുള്ള ഒരു രാവിലെ തരാറുള്ള കുറേ മെസ്സേജുകളുണ്ടല്ലേ. ഇന്ന് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് അതാണ്. അപ്പോൾ അതിലും എല്ലാ മെസ്സേജുകൾക്കും അതിൻ്റേതായൊരു അർത്ഥ തലങ്ങളുണ്ട്, ആഴമുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. ശരിയാണ്, നമുക്ക് നമ്മളായിട്ട് നിൽക്കുമ്പോൾ സമയത്ത് ഒരുപാട് ശത്രുക്കൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ പ്ലീസ് ചെയ്തൊക്കെ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ എപ്പോഴും സാധിക്കട്ടെ. ശത്രുക്കളെ ഉണ്ടാക്കുക എന്നതിലുള്ള കാര്യമല്ല, നമുക്ക് നമ്മളായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് പിന്നീടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സമാധാനവും സംതൃപ്തിയും തോന്നുന്നത്. ജീവിതത്തിൽ ആ ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു തോട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക. നമുക്ക് പറയാനുള്ളത് അത് ഇപ്പോൾ ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം, അതൊക്കെ സ്വാഭാവികമാണ്. ചിലപ്പോൾ ഒരു തെറ്റിൽ നിന്നായിരിക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള ശരികൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ളൊരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നും മെസ്സേജുകളും അതേപോലെ അപ്ഡേറ്റ്സുകളും ഒക്കെയുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇന്നൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു.
1: യെസ്, നമ്മളിന്നൊരു വാർത്ത, വളരെ വിഷമമാക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഡേ കെ സെൻ്ററിലെ കുഞ്ഞുങ്ങളെ വാഷിംഗ് മെഷീനിലിട്ട് കൊടും ക്രൂരതയാണ് ഇന്നെല്ലാവരും ചെയ്തിരിക്കുന്നത്. അതായത് 5 ആയമാരാണ്. നമുക്കറിയാം നമ്മുടെ പേരൻസൊക്കെ ഇപ്പോൾ കുറച്ച് വർക്കിംഗ്, എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, എല്ലാവർക്കും കരിയറുണ്ട്. അപ്പോൾ കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയങ്ങളിലാണ് നമ്മൾ ഈ ഡേ കെയർ സെൻ്ററിനെയൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ സേഫാണ്, സുരക്ഷിതമായ കൈകളിലാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അവിടെയും നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് അല്ല. ഇത് ബാംഗ്ലൂരിലാണ്, നമ്മുടെ നാട്ടിലാണ്, ഇന്ത്യയിലാണ് ഇത് നടന്നത്. ബാംഗ്ലൂരിലാണ്, വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളാണ്. അതായത് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല. അതേ അവരെ കരയുന്ന കുട്ടികളെ അവർ വാഷിംഗ് മെഷീനിലിടുക, കുട്ടികളുടെ വായിലേക്ക് വെള്ളം ചീറ്റി ഒഴിക്കുക, അങ്ങനെ വളരെ ക്രൂരമായി കുഞ്ഞുങ്ങളോട്, അവർക്ക് വാ തുറന്ന് സംസാരിക്കാൻ കഴിയില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ, പൂട്ടിയിടുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കുന്നതിൽ പരിമിതിയുണ്ട്, കാരണം അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു ഇതുപോലും അവർ മനസാക്ഷിയിൽ എടുക്കാതെ ആ കുഞ്ഞുങ്ങൾ കരയാനോ ഏങ്ങലടിക്കാനോ ഒന്നും അവർക്ക് അനുവാദമില്ല. അവരെ എത്രമാത്രം ദ്രോഹിക്കുക എന്നുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതായത് അവിടെ ഒന്നിനും ഒരു സമയമില്ല. അവരുടെ ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും അവർ റോഡിലാണ് അവർ തള്ളി നീക്കുന്നത്, കാരണം അത്രയും ബ്ലോക്കാണ്. അപ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു സേഫ് സോണിലേക്ക് നിർത്തുക എന്നുള്ളത് എല്ലാ പേരൻസിൻ്റെയും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഡേ കെയറിലേക്ക് ആക്കുക. അപ്പം എവിടെയാണെങ്കിലും നമ്മുടെ മക്കൾ സേഫ് ആണോ എന്ന് നമ്മളൊന്ന് നോക്കേണ്ടതായിരിക്കുന്നു അല്ലേ.
0: അതെ, ഈ ഒരു വാർത്ത തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് അത്രയോളം അത്രത്തോളം

0: നമുക്കൊരു വിഷമം ഉണ്ടാവുന്നത്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു, അല്ലെങ്കിൽ സ്കൂളെന്നൊക്കെ പറയുന്നത് നമ്മളൊരു സെക്കൻഡ് ഹോമാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുട്ടികൾക്ക് അവർക്കൊരു പുറത്തു പോകാൻ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള എന്താ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ വെച്ചിട്ടായിരിക്കണം. അവിടുത്തെ ഒരു എങ്ങനെ അവിടുത്തെ രീതികൾക്ക് അനുസൃതമായിട്ടായിരിക്കും അവർക്ക് പഠിക്കാൻ പോകണം അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം. ചിലപ്പോൾ നമുക്ക് ആ ടീച്ചർ അടിക്കും, ഞാൻ പോകത്തില്ല എന്നൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് അറിയുന്നില്ല. ചിലർ പറയും എനിക്ക് പോകണം, ഇന്ന് പോകണം, എൻ്റെ കൂട്ടുകാരൊക്കെ വരും എന്നുള്ളതൊക്കെ. അതൊന്ന് ചിലപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ചിരിക്കും അത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം അത് എത്രത്തോളം ട്രോമയിലോട്ട് അത് നയിക്കും എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
1: അതെ, എനിക്ക് ശ്രീലക്ഷ്മി, എനിക്കിതിൽ വായിച്ചതിൽ ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ രണ്ടും മൂന്നും വയസ്സുള്ള ചെറിയ പൈതങ്ങൾ, അതായത് അവർക്ക് വാ തുറന്ന് അമ്മ എന്ന് പറയാൻ തുടങ്ങുന്ന ഒരു സമയം ആകുന്നതേ ഉള്ളൂ. ഈ സമയത്ത് കുട്ടികൾക്ക് ഇത്രയും ഒരു വലിയൊരു ട്രോമ കൊടുക്കുക, അവരെ വാവിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായിൽ വെള്ളം ചീറ്റുക, അവരെ ഏങ്ങലടിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു മുറിയിലിട്ട് പൂട്ടുക, അവരെ ബാത്റൂമിൻ്റെ മണ്ടയിൽ കയറ്റി ഇരുത്തുക, അങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് ലോക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രയും ക്രൂരത അതും കുട്ടികളോട് കാണിക്കാൻ പറ്റുക എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതെ, അപ്പം എങ്ങനെയാണ് ആ ഒരു തോട്ടിലോട്ട് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കുഞ്ഞു കുട്ടി എന്നൊക്കെ പറയുന്നത്, ഈ സത്യം പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ ഒരു ഐശ്വര്യമാണെന്ന് ഇന്ന് കൂടെ ഞാൻ ആ ഒരു വാക്ക് കേട്ടിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു ബഹളം ഇല്ലാത്ത സമയത്ത്, ഇപ്പോൾ കുട്ടികളെയൊക്കെ അംഗനവാടി ഇതിൽ സ്കൂളിലൊക്കെ ആക്കുന്ന സമയത്ത് വീട് ഭയങ്കര നിശബ്ദമാവും. അപ്പം നമുക്ക് ആ ഒരു എന്തോ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലേ. അപ്പോൾ അത് ഏതൊരു കുഞ്ഞാണെങ്കിലും പെട്ടെന്നൊന്ന് വീഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എന്താ ഒരു അമ്മയായിട്ടില്ലാത്ത ഒരു കുട്ടി പോലും അയ്യോ എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാതൃത്വം അല്ലെങ്കിൽ ഒരു സ്നേഹം, കരുണ, കുഞ്ഞുങ്ങളോട് നമുക്ക് ഒരു എന്താ ചേരുതിരിവ് വേർതിരിവ് അങ്ങനെ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അവരുടെ നിഷ്കളങ്കമായൊരു മുഖം, അവരുടെ ഒരു ചിരി, അവരുടെ ഒരു കൊഞ്ചൽ, അതൊക്കെ കേൾക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് വേറൊരു എന്താ ഒരു സ്നേഹമോ വാത്സല്യമോ ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അത്തരത്തിലുള്ള കുഞ്ഞ് നിഷ്കളങ്കമായ മുഖത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇത്രമാത്രം ക്രൂരത ചെയ്യുന്നവരോട് നമുക്ക് അവരോട് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രൂരത ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു.
1: അഞ്ചായമാർക്കെതിരെ ബാംഗ്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും കുട്ടികൾ, ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ, കുട്ടികൾ കരയുമ്പം നമുക്കും നമ്മുടെ മുഖവും അറിയാതെ അങ്ങ് വാടും. കുഞ്ഞുങ്ങളുടെ ആ കരച്ചിൽ കാണുമ്പോൾ നമ്മളുടെ എക്സ്പ്രഷനും അങ്ങ് ഓട്ടോമാറ്റിക്കലി മാറും. കാരണം നമ്മൾ അമ്മയാവണം എന്നില്ല, ഒരു കുഞ്ഞിൻ്റെ മുഖത്തെ കരച്ചിലോ ചിരിയോ ഒക്കെ ആസ്വദിക്കാൻ ഒരു അമ്മയാവണം എന്നില്ല, നല്ലൊരു മനുഷ്യനായാൽ മതി.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയും നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു നമ്മൾ അല്ലെ എന്നൊക്കെ അറിയുന്ന സമയത്ത് ഒരുപാട് അത്ഭുതവും തോന്നുന്നു. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിലല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അത്രത്തോളം പേടിയാവുന്നുണ്ട്. കാരണം കുഞ്ഞു കുട്ടികളെയൊക്കെ ഒറ്റയ്ക്ക് വിടാനാണെങ്കിലും നമ്മൾ വളരെയധികം വിശ്വസിച്ച് സേഫ് ആണെന്ന് കരുതി വിടുന്ന സ്ഥലങ്ങളാണെങ്കിലും അവർക്ക് അവിടെയൊക്കെ നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ അറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ചോദ്യം എന്തായാലും ഒരു രക്ഷകർത്താവിൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് ടീച്ചർമാർ ഇന്നും നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അവരെയൊക്കെ നമ്മളിങ്ങനെ വളരെയധികം സ്നേഹത്തോടെ ഓർക്കുകയാണ്. സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഇപ്പോൾ ആയമാരാണെങ്കിലും അംഗനവാടി ടീച്ചേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ടീച്ചർ സ്കൂൾ ടീച്ചർമാരാണെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മൾ കോളേജിൽ ചെല്ലുന്ന സമയത്ത് ഒരു അനിയനെ പോലെ അനിയത്തിയെ പോലെയൊക്കെ നമ്മളെ കാണുന്ന ഒരുപാട് ടീച്ചേഴ്സ്മാരുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവരെ ഒന്നും ചിന്തിക്കാതിരിക്കുകയോ ഇരിക്കാനും പറ്റില്ല. കാരണം കുറച്ച് പേര് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു വിഭാഗം മുഴുവനെയും നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. അത്തരത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് അധ്യാപകരൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ എല്ലാം നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ് ഒരുപാട് സ്നേഹത്തോടെ. അപ്പം എല്ലാത്തിനും അവർക്കെല്ലാം ഒരു നന്ദി പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ അത്രയേറെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നതിലൊക്കെ. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കൊരു ഗുഡ് മോർണിംഗ് പാരൂസ് ആൻഡ് ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഈ ഗുഡ് മോർണിംഗ് മാത്രം പോരാ കേട്ടോ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി,
1: നമുക്ക് ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763
2: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
8: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
7: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
8: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
9: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.
9: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
10: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
9: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
10: 8848558785.
9: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്ധന 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് പാർവതിയാണ് നിങ്ങളോടൊപ്പം. എന്നോടൊപ്പം
1: പാർവതിയോടൊപ്പം ശ്രീലക്ഷ്മിയാണ് ഇന്ന് ഓണയർ സീരിയലുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വിശേഷങ്ങൾക്കായിട്ടും ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അയക്കേണ്ട നമ്പർ ഇതാണ്, 8848585785. അപ്പോൾ പാർവതി, നമ്മളുടെ ഒരു ലൈവിന് നമ്മുടെ പാട്ട് വെക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പുഷ്പകുമാരി അമ്മ മരത്തടി എന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു, പക്ഷെ അങ്ങോട്ട് വിളിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അമ്മ കേൾക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കൊല്ലത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ പറയാനാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ മകൻ്റെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ മകള് കൊല്ലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊല്ലത്തോട്ട് ജൂലൈ 4 കൊല്ലത്ത് വരികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എവിടെയൊക്കെ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അപ്പോഴത്തേക്കും നമ്മുടെ പാട്ട് കഴിയാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമ്മൾ പിന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെച്ചു. പക്ഷേ ഈ ലൈവിൻ്റെ സമയത്ത് നമ്മളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് നമുക്ക് ലൈവിലോട്ട് കയറേണ്ടിയൊക്കെ വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കോൾ എടുക്കാൻ സാധിക്കില്ല, ചിലപ്പോൾ പെട്ടെന്ന്

0: ചെയ്യേണ്ടി വരും. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമുക്കിപ്പോൾ ഈ ഒരു സമയം ആ ഒരു കൊച്ചു സമയത്തിൽ കുറച്ച് വളരെ കുറച്ച് സമയത്തിലാണ് നമുക്ക് ആ ഒരു പാട്ട് പോകുന്നൊരു 4 മിനിറ്റ് ആയിരിക്കും, അപ്പോൾ കൂടി പോലെ 5 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിലൂടെ നമുക്ക് സംസാരിച്ച് തീർക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാമിലോട്ട് കയറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ കട്ടായി പോയത്. അപ്പോൾ പുഷ്പകുമാരി അമ്മ സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാം മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ടോ?
1: അതോടൊപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ വക എല്ലാവിധ ആശംസകളും നേരുന്നു അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശാന്ത ചേച്ചി അടിമാലിയിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എനിക്കിന്നൊരു ഗാനം വെച്ച് തരണം, മാമാങ്കം പലകുറി കൊണ്ടാടി എന്ന ഒരു പാട്ട്. അപ്പോൾ അത് ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ രാവിലെ വരുമ്പോഴേ കുറേ പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞ് മെസ്സേജൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പരമാവധി നമ്മൾ ആ ഒരു പാട്ട് ലൈവിൽ പ്ലേ ചെയ്യാൻ നോക്കും. ഇൻ കേസ് നമുക്ക് ലൈവിൽ പ്ലേ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈവിന് ശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ആ പാട്ട് എന്തായാലും നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. ഇൻ കേസ് നമുക്ക് ലൈവിൽ പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട, ഈ നമ്മളിങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നമുക്കിങ്ങനെ റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ സുജിത് ചേച്ചി മെസ്സേജ് അയച്ചു. ഹലോ, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം. ശ്രീ ആൻഡ് പാറു, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
1: നല്ല രാവിലെ തന്നെ നല്ല എനർജിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്.
0: അതെ, ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. നിങ്ങളോട് സംസാരിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അയക്കുന്ന മെസ്സേജ് വായിക്കുന്നതും നമ്മളുടെ ഒരു വലിയൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഹാപ്പിനെസ് തരാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 10:43 ആയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയുകയാണ്, ഹായ് അടിമാലി ഫ്രണ്ട്സ്, എനിക്ക് കരയാതെ കണ്ണുറങ്ങ് എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്നതാണ്. ഗ്രാമഭംഗി കേൾക്കാൻ പറ്റിയില്ല, എനിക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്, ശ്രീയുടെ അവതരണം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷമിക്കേണ്ട, ഇന്ന് കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നമ്മുടെ ഗ്രാമഭംഗി ഉണ്ടായിരിക്കുന്നതാണ് പുനഃപ്രക്ഷേപണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇട്ട ഒരു കണ്ടന്റ് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ഗ്രാമത്തിൻ്റെ ഗ്രാമീണ അന്തരീക്ഷത്തിലെ ഒരു കുറച്ച് താളങ്ങളുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു പെട്ടെന്ന് ഗ്രാമം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലോട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിൽ തെളിയുന്നൊരു ചിത്രമുണ്ട്. അപ്പോൾ അവിടെ ഒരു വായ്ത്താരി ഇങ്ങനെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ആ ഗ്രാമത്തിൻ്റെ ഒരു താളത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ഗ്രാമഭംഗി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ തീർച്ചയായിട്ടും കേൾക്കുക, അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക. അപ്പോൾ ആ ഒരു പ്രോഗ്രാം മാത്രമല്ല, ഒരുപാട് പ്രോഗ്രാം നമ്മുടെ ആർജേസും ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഒരുപാട് അതെല്ലാം കേട്ടിട്ട് നിങ്ങളുടെ ഒരു വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കണം എന്നുകൂടി നമ്മൾ പറയുകയാണ്.
1: അപ്പോൾ എന്തായാലും ശ്രീലക്ഷ്മിയുടെ ഗ്രാമഭംഗിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്.
0: അതെ അതെ. അപ്പോൾ നമ്മുടെ സുജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സുജ ചേച്ചി, സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ സുജ ചേച്ചിയെ വഴി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു കാണുന്ന സമയത്തുണ്ടായിരുന്ന സ്നേഹം, ആ സന്തോഷം, അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ കണ്ടില്ലെങ്കിലും നിങ്ങളത് കാണുന്ന സമയത്ത് ഓടി ഒന്ന് വിളിക്കുന്നൊക്കെ സമയത്ത് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഞാൻ ആ ഒരു സന്തോഷം പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്കും കൂടി പകരുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഷാജി ചേട്ടൻ മെസ്സേജ് അയക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ ഷാജിയാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചത് സ്ത്രീകളിൽ മയക്കുമരുന്നായിരിക്കുമെന്ന്, അല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതായത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് ഒരു പക്ഷേ അവൻ നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഇതായിരിക്കാം എന്നുള്ള രീതിയിലാണ് ചേട്ടൻ എന്നാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇത്രയും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കുന്നത്? അത് ആ ഒരു ദേഷ്യമാണ് ചേട്ടൻ അത് നമ്മളോട് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അവരങ്ങനെ ആ ഒരു പെരുമാറ്റം. തീർച്ചയായിട്ടും നമുക്ക് ആർക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. എങ്കിലും കുറ്റം ചെയ്തവർക്ക് നീതിപീഠം ശിക്ഷ വളരെ കഠിനമായ ശിക്ഷ തന്നെ നൽകുമെന്ന് നമ്മൾ പറയുകയാണ്.
1: യെസ്. അപ്പം നമ്മളിങ്ങനെ കൊച്ചു കുട്ടുകാരുടെ ഇങ്ങനെ വിശേഷങ്ങളും കുട്ടികളെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇന്ന് എനിക്കിന്ന് ഭയങ്കരമായിട്ടൊരു കൗതുകകരമായൊരു കാര്യം അറിഞ്ഞു ശ്രീലക്ഷ്മി ഞാനെന്ന്. അതായത് ഒരു തത്തമ്മയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ ഡൽഹിയിൽ പോകണം, അതിൻ്റെ ചിലവ് 1.5 ലക്ഷം രൂപയാണ്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും ഒരു തത്തമ്മയ്ക്ക് വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ മുടക്കുമെന്ന്. ഒരു കൊച്ചു കൂട്ടുകാരിയുടെ കരച്ചിൽ മുഖാന്തരം അവരുടെ വീട്ടുകാർ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു കുഞ്ഞു കുട്ടി, അവളുടെ പ്രായം ഇതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ആ കുട്ടിയുടെ ഒരു കൂട്ടുകാരിയാണ് തത്ത. അപ്പോൾ ആ തത്തയ്ക്കാണെങ്കിൽ അമിതമായ കാൽസ്യം അടിഞ്ഞുകൂടിയിട്ട് അതിന് മുട്ടയിടാൻ പറ്റുന്നില്ല. കാരണം തന്നേക്കാൾ വലിപ്പമുള്ളൊരു മുട്ട, അത് കാരണം അതിന് മുട്ടയിടാൻ പറ്റുന്നില്ല. അതിഭയങ്കരമായ വേദന കാരണം ഈ തത്ത കരയുന്നത് കണ്ടിട്ട് ഈ കൊച്ചു

0: വീട്ടുകാർ കരഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിൽ ആ ശസ്ത്രക്രിയ ചെയ്യത്തില്ല, പകരം അത് ഡൽഹിയിലേ ചെയ്യുള്ളൂ, അതിന് വില വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. അങ്ങനെ വീട്ടുകാർ അത് ചെയ്യാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. കേൾക്കുമ്പോൾ എന്ത് സന്തോഷം, വളരെ കൗതുകകരമായൊരു വാർത്തയാണെങ്കിൽ കൂടി നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ.
1: അതെ, ആ ജീവനെ പരിഗണിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് അല്ലേ. ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു രണ്ട് തലങ്ങളാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. നമുക്ക് സ്നേഹിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് വിലപ്പെട്ടതായിരിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ എന്ത് തെറ്റ് ചെയ്താലും നമുക്കത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ ആണ്. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി എത്ര നല്ലത് ചെയ്താലും നമ്മൾ അതിനൊരു കുറ്റം കണ്ടുപിടിക്കാറുണ്ട്.
0: അതെ, കാര്യം ഇത് തന്നെ ഒരു എക്ബെൻഡിങ് എന്ന് പറഞ്ഞൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയയാണ്. 1.5 ലക്ഷം രൂപയാണ് ഈ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ട എമൗണ്ട്. ഒരു തത്തയോ അല്ലെങ്കിൽ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ അതിനിപ്പോൾ ഒരു പിന്നാണെങ്കിൽ കൂടി, നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ നമ്മളത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും നമ്മൾ പോകും. അത് പിന്നാണെങ്കിലും അതൊരു പേപ്പറാണെങ്കിലും അതിനൊരു ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കൂടി നമുക്ക് പ്രിയപ്പെട്ടതാണ് എങ്കിൽ അത് സൂക്ഷിക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകും.
1: അതെ, നമ്മളതിങ്ങനെ വളരെയധികം എന്താ സൂക്ഷിച്ചു വെക്കും, അതല്ലെങ്കിൽ ഒരു അതിന് വേണ്ടിയിട്ടൊരു നമ്മളുടെ ഈ മെമ്മറീസൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന പല കാര്യങ്ങളും. അങ്ങനെ ഒരു പെട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും പ്രിയപ്പെട്ടതായിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പെട്ടിയൊക്കെ?
0: ശ്രീലക്ഷ്മിക്കുണ്ടോ?
1: അതെ, എനിക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം എൻ്റെ ചില പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കൊച്ചു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഞാൻ എൻ്റെ പണ്ടത്തെ ഈ എന്താ നമ്മുടെ കാർഡുകളുണ്ടല്ലോ, ക്രിസ്മസ് കാർഡ് അങ്ങനെയൊക്കെയുള്ള കാർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കും. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മളിങ്ങനെ ഡെസ്പായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ തുറന്നു നോക്കുമ്പോൾ ഇത്രയേറെ വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് പേര് വേറെ ഉണ്ട്. എന്നിട്ടാണോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മളെ തള്ളിക്കളഞ്ഞ ആൾക്കാരുടെ പേരുടെ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ എപ്പോഴും നമ്മളും ചേർത്ത് പിടിക്കുക. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ആ അത്തരത്തിലൊരു തീരുമാനമാണ് ആ വീട്ടുകാരെ അത്തരത്തിലൊരു ആ ഒരു തത്തയുടെ അല്ലേ അത്രയും രൂപം മുടക്കിയ ഒരു ശസ്ത്രക്രിയക്ക് അവരെ എന്താ അവർക്കങ്ങനെ ചെയ്യണം എന്നൊരു തോന്നിച്ചത്.
0: പറയുമ്പോൾ തത്തയാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ പട്ടികളോട് അല്ലെങ്കിൽ പൂച്ചകളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഈ കുട്ടികൾ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ കുട്ടികൾ എപ്പോഴും ഈ ഇങ്ങനെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അവർ കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അവർക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. കാര്യം അവർ അവരുടെ വീട്ടിലെ ഒരു അംഗമാണ്, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ മുടക്കി നമുക്ക് എന്താണ് ആവശ്യം എന്നൊന്നും അവരെ ചിന്തിക്കുന്നില്ല. കാര്യം അവരുടെ ഉള്ളിൽ അവരുടെ ഒരു അംഗമാണ് ഈ തത്തയായാലും പട്ടിയായാലും പൂച്ചയായാലും. അവരങ്ങനെയാണ് അതിലെ എല്ലാവരും ഓരോരുത്തരെയും.
1: ചില പാവകളുണ്ട് അല്ലേ, പാവകൾ അവരെ പാവകളെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കേയില്ല. ആരെങ്കിലും ആ ഒരു പാവ എടുക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ള ആ പാവ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണോ മൂക്കോ എങ്ങനെയൊന്ന് താഴെ പോവോ, പിന്നെ അവിടെ നടക്കുന്നത് ഭൂകമ്പമാണ് ഭൂകമ്പം.
0: അതെ അതെ അതെ. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു വിശേഷമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പക്ഷി മൃഗാദികളാവാം, പാവയായിരിക്കാം, എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ആയിരിക്കാം, അതൊക്കെ അറിയാൻ ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പം നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയം അല്ലേ ശ്രീലക്ഷ്മി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ.

0: നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Free Kick 90.4 FM 2026.
0: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
3: പാർവതിയാണ്.
2: അതെ, അപ്പം നമ്മളിങ്ങനെ നൈസൊരു പാട്ടൊക്കെ കേട്ടോ അല്ലെ, നല്ലൊരു പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രോതാക്കളൊക്കെ പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ലൈവിനിടയ്ക്ക് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സമയം 10:58 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785.
3: യെസ്, അപ്പൊ നമ്മള് ശ്രീലക്ഷ്മി, നമുക്കൊരു വിശേഷമുണ്ട്, നമുക്കത് പറയണ്ടേ?
2: അതെ, അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ കുറെ അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടു, അപ്പൊ അതിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളിലേക്ക് അത് നമ്മൾ എത്തിക്കുകയാണ്.
3: അതെ, നമ്മുടെ ഫ്രീ കിക്ക് 90.4 എന്ന് പറയുന്ന നമ്മളുടെ ഫുട്ബോൾ മത്സരം, പ്രവചന മത്സരത്തെ കുറിച്ചാണ് പറയുന്നത്. 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങളിലും ഉത്തരം തരുന്നവർക്ക് നമ്മുടെ മാളികയിലും റേഡിയോ സാന്ത്വനവും കൂടെ ചേർന്ന് ബമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. 5 ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നവർക്ക് ബമ്പർ സമ്മാനവും, അതോടൊപ്പം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നവർക്ക് ഓരോ സമ്മാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്.
2: പക്ഷേ നമുക്ക് ഒരിക്കലും ചെറിയ സമ്മാനം എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ നമ്മളിങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞു, അതൊക്കെ സസ്പെൻസ് ആണ്. പക്ഷേ അപ്പം നമുക്കും തോന്നി, അയ്യോ നമുക്കും കൂടെ അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ.
3: പക്ഷെ നമുക്ക് അയക്കാൻ പറ്റത്തില്ല, അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ചോദിച്ചു വീണശേഷിയായിരുന്നു, ഞാനും കൂടെ അയച്ചോട്ടെ. അപ്പോൾ വീണശേഷി പറഞ്ഞു പറ്റില്ല, ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും, ഇത്രയും നാൾ നമ്മൾ പറഞ്ഞിരുന്നത് പോസ്റ്റ് കാർഡിലൂടെ എന്നാണ്, ഇനി മുതൽ അങ്ങനെയല്ല, പോസ്റ്റ് കാർഡിലൂടെയും അതോടൊപ്പം വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. അയക്കുന്ന ഭാഗ്യശാലികളിൽ നിന്ന് ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഈ അയക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൽ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും അഡ്രസ്സും മെൻഷൻ ചെയ്തതിന് ശേഷം ചോദ്യങ്ങൾ ഉണ്ടാവില്ല, ആ ചോദ്യങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രവചനം ചെയ്ത് ഞങ്ങൾക്ക് അയക്കാനായിട്ട്. പ്രവചനത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അറിയാനായിട്ട് റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, അതിനകത്ത് എല്ലാം ഉണ്ട്. അതോടൊപ്പം നമ്മുടെ റേഡിയോയിൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മളിങ്ങനെ ചോദ്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അയക്കുക, ആർക്കാണ് സമ്മാനങ്ങൾ എന്നിങ്ങനെ നമ്മളിങ്ങനെ
2: കാത്തിരിക്കുകയാണ്,
3: ആരാണ് ആ ഭാഗ്യശാലി എന്നിങ്ങനെ. കാരണം ആ സമ്മാനങ്ങൾ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്.
2: അതെ, അപ്പോൾ അത് വളരെ നല്ല സമ്മാനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാളികയ്ക്കലും കൂടി ചേർന്നാണ് ആ സമ്മാനങ്ങളൊക്കെ പ്രിയപ്പെട്ടവർക്കായിട്ട് സമ്മാനിക്കുന്നത്. അപ്പോൾ ആരും അതിന് മടി പിടിച്ചിരിക്കേണ്ട. അപ്പോൾ ഒരു വിജയത്തിൽ നമുക്കും കൂടി സമ്മാനങ്ങൾ കിട്ടുമ്പോൾ സമയത്ത് ഒരതിമധുരം അല്ലേ? അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളാം. അതേപോലെ തന്നെ നമ്മുടെ ഇത് പാർവതി പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജും FB പേജും, അതേപോലെ നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പർ 8848585785 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കാത്തിരിക്കുന്നു, പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജുകളൊക്കെ അയച്ചോളൂ.
3: അതെ, പ്രവചന മത്സരത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് കാർഡിലൂടെ മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാവുന്നതാണ്. പേരും അഡ്രസ്സും മെൻഷൻ ചെയ്യുക എന്നത് മാത്രം. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അയക്കുക. പ്രവചനം, നമ്മുടെ ഗെയിമൊക്കെ ഇങ്ങനെ തീരാറായി വരുന്നുണ്ട് അല്ലേ ശ്രീലക്ഷ്മി?
2: അതെ അതെ, അപ്പോൾ നമ്മളിങ്ങനെ

0: ആ ഒരു സന്തോഷത്തിലൊക്കെ നിൽക്കുമ്പോഴും നമുക്ക് നമ്മളുടെ ഈ മഴ അപ്ഡേറ്റ്സ് കൂടി നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് അറിയിക്കുകയാണ്. ഇന്ന് 4 ദിവസത്തേക്ക് കൂടി ഒരു മഴ മുന്നറിയിപ്പാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് 3 ജില്ലകളിലാണ് എന്താ യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. മഴയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രോതാക്കളോട് പറയാറുണ്ട്, ഉരുൾപൊട്ടൽ അതേപോലെ മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തണം. അധികൃതരുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പാലിക്കണം. അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നുകൂടി നമ്മൾ പറയുകയാണ്. അതുമാത്രമല്ല, അത് ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട്.
1: അതോടൊപ്പം അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറണമെന്നൊക്കെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീരപ്രദേശത്ത് താമസിക്കുന്നവരും നദിയോടൊക്കെ ചേർന്ന് താമസിക്കുന്നവരൊക്കെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണയും ഓരോ ദിവസവും വന്ന് അപ്ഡേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ പറയുക, എല്ലാവരും സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൂടി നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ് ഈ മഴ സമയത്തുള്ള ഡ്രൈവിങ്ങും കൂടി നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്കിഡ് ആവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മുൻപ് വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതായത് ജാഗ്രത നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും കൂടി ചെയ്യണം എന്നുകൂടി നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്.
1: അതോടൊപ്പം മഴയോടൊപ്പം കൂടെ വരുന്ന കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്, അറിയാമോ ശ്രീലക്ഷ്മി? എന്താണ്, കേരളം പനിയുടെ ഒരു സീസണും കൂടിയാണ്. ഈ മഴ സീസൺ എന്ന് പറയുന്നത്, അതായത് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന വന്നിട്ടുണ്ട്. ഇന്നലെ മാത്രം 146 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അപ്പോൾ ജൂൺ മാസത്തിൽ മാത്രം 1862 പേർക്കാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡെങ്കിപ്പനി ഭീതിയിൽ ആയിരക്കണക്കിന് പേരാണ് ചികിത്സ തേടുന്നത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മഴയോടൊപ്പം വരുന്ന ആൾക്കാരാണ് ഈ രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ പനിയാണെങ്കിലും ഡെങ്കിപ്പനിയാണെങ്കിലും ഷിഗല്ലയാണെങ്കിലും എല്ലാം നമുക്ക് മഴയോടൊപ്പം നമ്മുടെ കൂടുങ്ങി വരുന്നൊരു വ്യക്തികളാണ്. അപ്പോൾ നമ്മുടെ ശുചിത്വം അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ കൈകളിലാണ്. അത് നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ മുഖാന്തരം മറ്റൊരാൾക്ക് പകരാനോ അല്ലെങ്കിൽ നമ്മൾ അസുഖം പിടിച്ച് കിടക്കാനോ നമ്മളൊരു അവസരം ഉണ്ടാക്കരുത്. കൂടുതൽ ശ്രദ്ധിക്കുക. മഴയാണ്, മഴയാകുമ്പോൾ നമുക്ക് തോന്നും ഇറങ്ങണം, നനയണം, കുളിക്കണം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കാണുമ്പോൾ കളിക്കണം എന്നൊക്കെ തോന്നും. കൊച്ചു കുട്ടികളുള്ള വീട്ടിലും കൂടെയാണ് നമ്മൾ പറയുന്നത്. കുഞ്ഞുങ്ങൾക്കും ഒരുപാട് അസുഖങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒരു ലിമിറ്റ് വെക്കുക, അല്ലേ? മഴയാണ് എന്ന് ഓർത്ത് നമ്മൾ കൂടുതൽ സന്തോഷിക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്.
0: അതെ, ആരോഗ്യം എപ്പോഴും കരുതുക, സൂക്ഷിക്കുക എന്നുകൂടി നമ്മൾ പറയുന്നു. കാരണം പനിയൊക്കെ വരുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ പറ്റില്ല, മാത്രമല്ല ഓഫീസിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊന്നും മടി പിടിച്ചിരിക്കേണ്ടി വരും. മാത്രമല്ല പനി വരുന്ന നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിലും കുറച്ചും കൂടി കഷ്ടമാണ്. ഈ പനിയൊക്കെ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് പുറത്തൊക്കെ ഒന്ന് പോകാൻ നമുക്കൊരു അങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഈ പനി വരുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തത്തിലൊന്ന് ഡള്ളാവുന്നതും.
1: അതെ, ചെറിയ രോഗം പോലല്ല, ഡെങ്കിപ്പനി, ഷിഗല്ല, എലിപ്പനി ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണും, ചിലപ്പോൾ പ്രായമായവർ കാണും, ജോലിക്ക് പോകുന്ന ചിലപ്പോൾ വീട്ടിലെ 2-3 പേരുണ്ടാവുള്ളൂ. ജോലിക്ക് പോകാത്തവരെയും കൂടി നമ്മൾ ഇതിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ട് വരികയാണ്. കൂടുതൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ കൈകാലുകൾ കഴുകുക, കുളിക്കുക, അതോടൊപ്പം തന്നെ ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മഴക്കാലമാണ്, അപ്പോൾ പച്ചവെള്ളം കൂടുതൽ കുടിക്കാൻ നിൽക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക.
0: നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ചൂട് വെള്ളം കുടിക്കാൻ, ഇങ്ങനെ നമ്മൾ ഒരുപാട് ദാഹമുള്ള സമയത്ത് ചൂടുവെള്ളത്തിനകത്ത് പച്ചവെള്ളം ഒഴിച്ച് കുടിക്കുന്നത് പൊതുവേ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മളത് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ പരമാവധി കുടിക്കാനായിട്ട് ശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്നുകൂടി പറയുകയാണ്. എപ്പോഴും ഒരു കുപ്പി വെള്ളം നമ്മുടെ കയ്യിൽ കരുതുക എന്നും കൂടിയൊക്കെ പറയുകയാണ്. നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കുക, ആരോഗ്യകരമായിട്ട് തന്നെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നുള്ളൊരു നമുക്ക് ഒരുപാട് ആഗ്രഹമാണത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സിലോട്ടൊക്കെ പോകാം. നമുക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് സുജിത്ത്, ചേച്ചി. സുജ ചേച്ചിക്ക് ഞങ്ങൾ അടിമാലിക്കാർ ശുഭദിനം നേരുന്നു. അതേപോലെ തന്നെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി പാർവതി, ഗ്രാമഭംഗി മനോഹരമായിരുന്നു, ശ്രീകുട്ടിയുടെ അവതരണം സൂപ്പറാണ്, എത്ര പറഞ്ഞാലും മതിയാകില്ല. ഇതെന്നെ പറ്റി ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന പോലൊരു ഫീൽ. താങ്ക് യു ചേച്ചിക്ക്, താങ്ക് യു സോ മച്ച്. നമ്മുടെ കൊല്ലത്തെ പറ്റി ഈ നാടിന് ഒരു പ്രത്യേക ഹൃദയ താളമാണ്. നമ്മുടെ കവിത ചേച്ചി പറയാണ്, ഒരിക്കലും ഇവിടെ വന്നു പോയവരായാലും ജീവിക്കുന്നവരായാലും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വികാരമാണ് കൊല്ലത്തിൻ്റെ ആത്മാവ്. കാലം മാറിയാലും മാറുന്നില്ല, പഴയ ഒരു പാട്ട് പോലെ മനസ്സിൽ വീണ്ടും വരും. ഒരല്പം ഗമയോടെ പറയുന്നു, ഞാനും ഒരു കൊല്ലംകാരിയാണ്, നിങ്ങളും അങ്ങനല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളും അങ്ങനെയാണ്. ചേച്ചിയുടെ അവതരണം, ഈ ഒരു ചേച്ചിയുടെ എഴുത്ത് എപ്പോഴും നമ്മൾ എടുത്തു പറയാറുള്ളൊരു കാര്യമാണ്. നല്ല രസമാണ് ചേച്ചി എഴുതുന്നത്, കാവ്യാത്മകമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള എഴുത്തൊക്കെ ഞങ്ങൾക്ക്, ഇങ്ങനത്തുള്ളൊരു എഴുത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അയക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ ഒരു എഴുത്ത് കാണുന്ന സമയത്ത് ചില കവിതയോ കഥയോ ഒക്കെ എഴുതാൻ പറ്റിയ രീതിയിലുള്ളൊരു ഒരു എഴുത്ത് എങ്ങനെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഒന്ന് എഴുതാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി നമ്മളൊന്ന് പറയുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ രമേശ് കെ ജി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയ ഇലനാമ്പ് സൂക്ഷിക്കുന്നു, അച്ഛൻ അയച്ചു തന്ന കത്തുകൾ, അതേപോലെ തന്നെ നടക്കാൻ കഴിയാത്ത കുഞ്ഞമ്മ പൂജിച്ചിരുന്ന ഗണപതി, അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് രമേശ് കെ ജി രമേശയുടെ നമ്മളടുത്ത് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ ഒരു കോട്ടുണ്ട് കേട്ടോ, മഴ പോലെയാണ് ചില ഓർമ്മകളും, കുടയും കൂരയുള്ളവന് മധുരവും, നനഞ്ഞു കുതിർന്നവന് കണ്ണീരിൻ്റെ കയ്പും എന്ന് പറഞ്ഞിട്ടൊരു കോട്ടാണ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്രിയപ്പെട്ട, അത്രമേൽ പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടാണ് അപ്പം അദ്ദേഹം അങ്ങനൊരു മെസ്സേജ് അയച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മളൊരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ. ഒരു സമയത്ത് നമ്മൾ ഇതൊക്കെ പിന്നീട് അടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിരി വരും, നമുക്കെന്താ വട്ടാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതൊക്കെ ഒരു മധുരമുള്ള ഓർമ്മകളാണ്. എപ്പോഴും നമ്മളിങ്ങനെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ.
1: അതെ, കാരണം നമ്മളൊരു ഡയറി ഒക്കെ എഴുതുക, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഡയറി എഴുതുക, കുറേ നാൾ കഴിഞ്ഞ് ആ ഡയറി എടുത്ത് വായിക്കുക, അപ്പം നിങ്ങൾക്ക് കിട്ടും ആ ഒരു സന്തോഷം. അല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ എഴുതാറുണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എൻ്റെ മനസ്സിൽ അന്നേരം പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഡയറി വായിക്കുമ്പം കൂടുതലും നമുക്ക് ചെറിയ ഒരു ചിരിയിലൂടെ നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ പല സംഘർഷത്തിലുമായിരിക്കും നമ്മൾ എഴുതുന്നത്, പക്ഷെ വായിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് ചിരിക്കാനായിട്ടുള്ളൊരു വകുപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കുറേ നല്ല നല്ല ഓർമ്മകളൊക്കെ നിങ്ങൾക്കും കാണും, അത് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ശ്രീലക്ഷ്മി, ഇന്നത്തെ അപ്ഡേറ്റ്സ് ഒക്കെ പറയണ്ടേ?
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇന്ന് നമ്മളിപ്പോൾ രാവിലെ ഒരു ഫില്ലറൊക്കെ പോയിട്ടുണ്ടായിരുന്നു,
1: കേട്ടായിരുന്നു.
0: ഇന്ന് വേൾഡ് UFO ഡേ ആണ് അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കും, UFO എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുട്ടിക്കാലത്ത് നമ്മളെല്ലാ കൂട്ടുകാരും ഒക്കെ ചേർന്ന്, അതായത് കൂട്ടുകാർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന് അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ആയിട്ട് ചേർന്നിരുന്ന് പറയുന്ന, രാത്രി സമയത്തൊക്കെ പറയുന്ന കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അന്യഗ്രഹ ജീവികളും അന്യഗ്രഹ പേടകങ്ങളും ഒക്കെ. അപ്പോൾ പല കഥകളും നമുക്ക് അവിടെ ഇങ്ങനെ കേൾക്കാം. ഇങ്ങനെ ഒരു ഒരു ദിവസം ഒരു പാടത്ത് ഒരു വലിയ ആകാശത്ത് നിന്നൊരു വലിയ അന്യഗ്രഹ പേടകം വന്നു, അവിടുന്ന് ലൈറ്റ് അടിച്ചപ്പോൾ അവിടെ താഴെ നിന്ന പശു മോളി പോയി, അങ്ങനെയൊക്കെ നമ്മൾ പല കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് കഥയുണ്ടാക്കിയിട്ടൊക്കെ നമ്മളിങ്ങനെ പലരും പറഞ്ഞിങ്ങനെ കേൾക്കും. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, അയ്യോ എന്നെ കൊണ്ടുപോകോ, അന്നൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് കൗതുകം ഉണർത്തുന്നതും മാത്രമല്ല, നമുക്കിങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനെയൊക്കെ ഒരു ജീവൻ മനുഷ്യനല്ലാതെ, അല്ലെങ്കിൽ ഈ ഭൂമിയിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് ജീവനുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതൊക്കെ തന്നെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്നൊക്കെ നമുക്കൊരു ആകാംക്ഷയുണ്ട് അല്ലെ, അതിനെ പറ്റിയൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഇന്ന് വേൾഡ് UFO ഡേ ആണ്. ഭൂമിക്ക് അപ്പുറത്തുള്ള ജീവന്റെ സാധ്യതകളെക്കുറിച്ചും തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായിട്ടാണ് എല്ലാ വർഷവും July 2 ലോക UFO ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും അല്ല, നമുക്കിപ്പോൾ നല്ല തെളിഞ്ഞ ആകാശത്തിൽ നല്ല നല്ല രസമുള്ള നക്ഷത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കാറില്ലേ, പെട്ടെന്ന് ചില നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ കത്തിപ്പോകുന്നത് കാണാറുണ്ട്, ചില സ്റ്റാറൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാറുണ്ട്. ആക്ച്വലി ആ സ്റ്റാർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് വല്ല ആയിരിക്കാം, ചിലതൊക്കെ ഈ കത്തിപ്പോകുന്നത് ഉൽക്കകളായിരിക്കാം. ചില സമയത്ത് നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് നോക്കുന്ന സമയത്ത് ഇന്ന ദിവസം ഈ ഒരു ഗ്രഹത്തെ നമുക്ക് ചന്ദ്രന്റെ അടുത്ത് കാണാൻ സാധിക്കും എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിതൊക്കെ വളരെയധികം റിസർച്ച് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ അങ്ങനാണോ?
1: അതെ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കൂടുതലും, നമ്മുടെ ഋത്വിക് റോഷന്റെ ഒരു സിനിമയുണ്ട് കോയ് മിൽ ഗയ, എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ആ സിനിമ കണ്ട്

0: അതിനുശേഷമാണ് കൂടുതൽ കൂടുതൽ ഈ അന്യഗ്രഹ ജീവികളൊക്കെ നാട്ടിലിറങ്ങുന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങുന്നത്. അതിനകത്ത് തന്നെ ജാദു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഒരു അന്യഗ്രഹ ജീവിയാണ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ആ ജാദു അതാണോ, ജാദു ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തായിരിക്കും ജാദു തന്നിട്ട് പോകുന്ന കഴിവ്, ഇതൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നത്. ഈ ഒരു UFO ഡേയിൽ എനിക്ക് കൂടുതൽ ആലോചിക്കാൻ തോന്നുന്ന ആ ഒരു സിനിമയാണ്. കാരണം ജാദു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മളൊക്കെ ഒരു അന്യഗ്രഹ ജീവിയുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കി തുടങ്ങിയത് ആ ഒരു സിനിമയൊക്കെ വന്നതിന് ശേഷമായിരിക്കും. ചില സമയങ്ങളിൽ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടാവും, ശ്രീലക്ഷ്മി കാണുന്നുണ്ടാവും. ഇതെനിക്ക്
1: അതിന്റെ പല സ്വപ്നങ്ങളും നമ്മളിവിടെ പറയാറുണ്ട്, ചിരിക്കാറുണ്ട്.
0: അതെ, അന്യഗ്രഹ ജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനായിരിക്കും, എന്ത് കഴിവ് ഞാൻ ചോദിച്ചു വാങ്ങും എന്നൊക്കെ ഉള്ള രസകരമായ ടോക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അന്ന് നമ്മൾ അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ UFO ഡേ ആചരിക്കുന്നത്.
1: അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഈ ആകാശത്തെ പറ്റിയും നക്ഷത്രങ്ങളെയൊക്കെ പറ്റിയും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോഴാണെങ്കിലും ഇതേപോലെ എന്തോ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ആ ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് ഈ ആകാശവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലേ? നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്.
0: എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഫോൺ ചെയ്യാനായിട്ട് ഇറങ്ങി പുറത്തോട്ട് ഇന്നിട്ട് ആകാശത്ത് നോക്കിയപ്പോൾ ഒരു തീഗോളം പോലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. വളരെ സ്പീഡിലാണ് അത് പോകുന്നത്. അപ്പോൾ മേ ബി അത് ഉൽക്ക എങ്ങാനും കത്തി ഇങ്ങനെ പാസ് ചെയ്യുമല്ലോ നക്ഷത്രങ്ങൾ. അപ്പോൾ ഞാനിത് വീട്ടിൽ പറഞ്ഞപ്പോൾ ഉടനെ അവിടെ ഒരു വേറൊരു ചിന്താഗതി, അങ്ങനെ കണ്ടുകൂടാ, അത് ദോഷമാണ്, അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ടോക്ക് അതിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ കുറേ വിശേഷങ്ങൾ കാണാം. ഈ UFO ഡേയോടനുബന്ധിച്ച് ഞങ്ങളൊക്കെ ഭയങ്കര ത്രില്ലിലാണ് ഈ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു കഥകൾ എന്ന് പറയുമ്പോൾ ഈ എന്താ ഈ ആകാശം എന്നൊക്കെ നമ്മൾ ഈ ഭൂമിക്കപ്പുറം കുറേ ഒരു അല്ലേ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന രസകരമായിട്ടുള്ള കഥകൾ കൂടി നമ്മളോട് പങ്കുവെക്കണം എന്ന് പറയുകയാണ് ഈ ഒരു സമയത്ത്. ഇപ്പോൾ സമയം 11:13 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പാട്ടൊക്കെ കേൾക്കേണ്ട ഒരു സമയമായി. അപ്പോൾ നമ്മളുടെ ഈ ഒരു UFO ദിനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വിശേഷങ്ങളും കൂടി നമ്മളിങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ നമ്മുടെ ശാന്ത ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ട് തന്നെ നമുക്ക് എന്തായാലും കേട്ടാലോ പാർവതി?
0: യെസ്, നമുക്ക് കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
6: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
7: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
7: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
8: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
7: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
8: 8848558785.
7: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.

0: പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785.
1: യെസ്, അപ്പൊ നമ്മള് ശ്രീലക്ഷ്മി മതിലുകൾ കണ്ടിട്ടുണ്ടോ?
0: പിന്നെ വരുന്ന വഴിക്കെല്ലാം മതിലുകളാണ്.
1: അതെല്ലാം ഞാൻ മതിലുകൾ സിനിമയുടെ കാര്യമാണ് പറഞ്ഞത്. ഓണക്കാലത്ത് 450 കോടി രൂപയുടെ വിൽപ്പന ലക്ഷ്യമിട്ട് സപ്ലൈക്കോ കുറച്ച് പരസ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടിരുന്നോ?
0: അതെ, കണ്ടിരുന്നു.
1: വളരെ രസകരമായ പരസ്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിനോടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ ഇത്തിരി വൈറലായിട്ടുണ്ട്. AI വെച്ചിട്ടാണ് നമ്മൾ പരസ്യം ചെയ്തിരിക്കുന്നത്. മതിലുകൾ സിനിമ ബേസ് ചെയ്തും, ദൃശ്യം സിനിമ ബേസ് ചെയ്തും, നമ്മുടെ പഞ്ചാബി ഹൗസ് സിനിമ ബേസ് ചെയ്തും, തിളക്കം സിനിമയിലെ ബിന്ദു പണിക്കരെയൊക്കെ കഥാപാത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സപ്ലൈക്കോ പരസ്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മതിലിന്റെ അപ്പുറത്ത് നമ്മുടെ
0: നാരായണി,
1: അതെ,
0: നാരായണിയുടെ ശബ്ദം മാത്രം നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളു.
1: അതെ, അപ്പൊ മമ്മൂക്ക ചോദിക്കുന്നു, ഇവിടുന്ന് ഇറങ്ങിയാൽ നാരായണി എവിടെ പോകും? അപ്പൊ തിരിച്ച് റിപ്ലൈ വരികയാണ്, ഇവിടെ നിറങ്ങിയാൽ ഞാൻ നേരെ സപ്ലൈക്കോയിലേക്ക് പോകും, ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന്
0: പറഞ്ഞിട്ട്
1: പരസ്യം വന്നിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ജോർജ് കുട്ടിയും കുടുംബവും സപ്ലൈക്കോയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കയ്യിൽ സപ്ലൈക്കോയുടെ കവറൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന തരത്തിലുള്ള AI ക്രിയേറ്റഡ് ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട്, പരസ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനോടൊക്കെ കണ്ടിട്ടുണ്ടോ? എത്ര രസകരമായില്ലേ. AI വരുമ്പോൾ അതിനൊരു പോസിറ്റീവും ഉണ്ട്, അതിനൊരു നെഗറ്റീവും ഉണ്ട്. പക്ഷേ പോസിറ്റീവായ ഒരു കാര്യത്തിലൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണ് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ പാർവതി, നമ്മുടെ അരവിന്ദ് ഭക്ഷൻ സാറ് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ്സുകളൊക്കെ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന MG രാധാകൃഷ്ണൻ 2010 ജൂലൈ 2 അന്തരിച്ചത്. ലളിത സംഗീതത്തെ ജനകീയമാക്കിയ അദ്ദേഹം മലയാളികളുടെ നിരവധി ഇഷ്ടഗാനങ്ങൾക്ക് ഈണമിട്ടു. ആകാശവാണിയിൽ ലളിതഗാനം പാടിപ്പിക്കുന്ന പരിപാടിയിലൂടെ ശബ്ദം മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. സംഗീത സംവിധാനത്തിന് 2001 അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിനും 2006 അനന്തഭദ്രം എന്ന ചിത്രത്തിനും കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഏഷ്യാനെറ്റ് ചലച്ചിത്ര പുരസ്കാരവും 2 തവണ നേടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത സംഗീതജ്ഞ ഡോക്ടർ KO ഓമനക്കുട്ടിയും ചലച്ചിത്ര പിന്നണി ഗായകൻ MG ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ഇത്തരത്തിലുള്ളൊരു മഹത്തായൊരു ഒരു കലാകാരൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. അപ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല, പല മെസ്സേജുകൾ, പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും സമയപരിമിതി മൂലം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ വരുന്ന സമയത്ത് അതൊരുപാട് ഹെൽപ്ഫുള്ളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ എത്തിക്കാനായിട്ട്.
1: യെസ്, അതേപോലെ നമുക്കൊക്കെ എപ്പോഴും നമ്മൾ പറയും, ഒരു യേശുദാസിൻ്റെ ഒരു ചിത്രയുടെ ഗാനം കേൾക്കാതെ ഒരു മലയാളിക്കും ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കേൾക്കും കാര്യം, നമ്മൾ ഒന്നെങ്കിൽ അമ്പലങ്ങളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ റേഡിയോയിലൂടെ ആയിരിക്കാം, TV പ്രോഗ്രാമിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അത് അഡ്വർടൈസ്മെൻറ്റിലൂടെ ആയിരിക്കാം. എങ്ങനെയൊക്കെ പോയാലും ഒരു മലയാളിയുടെ ദിവസത്തിൽ എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ ഇവരുടെയൊക്കെ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ഫോട്ടോയോ നമ്മൾ കണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് MG രാധാകൃഷ്ണൻ സാറിൻ്റേത്. നമുക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെയാണ്. നമ്മുടെ റേഡിയോയിലൂടെ ആണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ ഡെയിലി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. നമ്മളത് ഓർക്കുന്നില്ല, കാരണം നമുക്കിങ്ങനെ ഓരോ ദിവസങ്ങൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഓർത്ത് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വന്ദേ മുകുന്ദഹാരി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട്. മേട പൊന്നണിയും അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട്.
0: എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ലളിത ഗാനമുണ്ട്. അപ്പോൾ അതിലൊരു രണ്ട് വരി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പാടാൻ നോക്കാം.

0: അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. നമ്മുടെ ഒന്നും വിചാരിക്കരുത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പാടിയതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുള്ളത്. ആ ഒരു പാട്ടിന്റെ ഒക്കെ ഒരു എന്താ ഒരു
1: ഓർമ്മയിലാണ് ഇപ്പോ അല്ലെ. അദ്ദേഹം ലളിതഗാനങ്ങള്, നാടക ഗാനങ്ങള്, ഭക്തിഗാനങ്ങള്, ടെലിവിഷൻ പരമ്പരകൾക്കായിട്ടുള്ള ഗാനങ്ങള് എല്ലാം അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ എം ജി ശ്രീകുമാർ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടുപേരുടെ ഒരു കോംപോ അത് തന്നെയായിരുന്നു ഏറ്റവും മനോഹരം. ഒരുപാട് ഗാനങ്ങൾ അവർ സഹോദരങ്ങളുടെ, അതായത് അദ്ദേഹം

0: ഈണമിടുന്നു, എം ജി സ്റ്റാർ പാടുന്നു, അങ്ങനെ ഒരുപാട് അല്ലിമലർ കാവിലൊക്കെ അങ്ങനെയുള്ള ഒരു ഗാനമാണ്. അതേപോലെ തന്നെയാണ് കാറ്റീനെ വീശരുത് ഇപ്പോൾ, പൂമകൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ഒരു നിമിഷത്തിൽ നമ്മളിതൊക്കെ ആലോചിക്കുകയാണ്.
1: അതെ അല്ലെ, എത്ര പൂക്കാലം ഇനി എത്ര, ആ പാട്ടൊക്കെ വളരെയധികം എത്ര പാട്ടുകളാണ് നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത് കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ കെട്ടിത്ത തിത്ത
0: നല്ല രസമുണ്ട് ശ്രീലക്ഷ്മി. ഞാനിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കധികം പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്.
1: അതേപോലെ തന്നെ ഓ മൃദുലെ ദേവി നിൻ രൂപം, പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ ഒരു തലം മാത്രം, ആ പാട്ടൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണല്ലേ. അപ്പോ ദാസേട്ടന്റെ ശബ്ദത്തിൽ നമ്മൾ ആ ഒരു ആ പാട്ടിങ്ങനെ ഇങ്ങനെ കേൾക്കാൻ ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള അതിൽ ഒരുപാട് ഒരുപാട് പാട്ടുകളുണ്ട്.
0: ഒ എൻ വി സാറിന്റെയും എം ജി സാറിന്റെയും ദാസേട്ടന്റെയും കോമ്പോ ഒരുപാട് ഗാനങ്ങളുണ്ട്. നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ആ ഒരു കോമ്പിനേഷൻ ഗാനങ്ങൾ ഒരുപാടുണ്ട്.
1: അതെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഞാനിപ്പോ എറണാകുളത്താണ് കുറച്ച് ദിവസം ഇവിടെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം അടിപൊളിയായിട്ടോണ്ടിരിക്കുന്നുണ്ട്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു അവിടെ, ചേട്ടനും സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ രജനി ഗിരീഷ് മാം ടൂർ പോയോ, ലൈവിൽ വന്നിട്ട് കുറേ ആയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചേച്ചി വരുന്നതാണ്, ഗിരീഷ് രജനി മാം വരുന്നതായിരിക്കും. ലൈവിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇച്ചിരി ബിസിയാണ്. അതേപോലെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളതൊക്കെ കേൾപ്പിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ദൃഷ്ടദ്യുമ്നനായ ഉണ്ണി പറയുകയാണ്, കൊല്ലം ഇത്രയും വർണ്ണിക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. അങ്ങനെ പേടിക്കാനും വേണ്ടി ഒന്നും ഇല്ല ഇവിടെ, ഇവിടെ നല്ല സ്നേഹസമ്പന്നരായ ആളുകളുണ്ട്. അങ്ങനെ എന്താ പറയേണ്ടത്, നമുക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. മാത്രമല്ല ഒരുപാട് പേര് ഇപ്പം തന്നെ എന്താ ഇപ്പോൾ കൊല്ലത്തെ പറ്റി എന്താ ഒരു വേറൊരു ചിന്താഗതിയുള്ള, കൊല്ലത്തിൽ കുറച്ച് ആൾക്കാർ ടെററാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ തിരിച്ച് പിന്നീട് പലരും എന്താ അതിനെതിരായിട്ടുള്ള കുറേ മെസ്സേജുകളും നമ്മളിങ്ങനെ പലയിടത്തും കാണുന്നുണ്ട്.
0: പലരും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലത്ത് വന്ന് കൊല്ലക്കാരെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വീഡിയോകളൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ സംഭവിച്ച ഓരോരോ തെറ്റുകളുണ്ടാവാം, ചിലപ്പോൾ ശരികളും ഉണ്ടാവാം. ഈ തെറ്റും ശരിയും ഒന്നും നമ്മളല്ല മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മളൊരു ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു നാടിനെ മൊത്തം നമ്മൾ അനലൈസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
1: ഈ പ്രശ്നങ്ങൾ എവിടെയാണ് ഇല്ലാത്തത്, എല്ലായിടവും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് കൊല്ലത്ത് നടക്കുമ്പോൾ മാത്രം നിങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല, നമുക്ക് എല്ലാവരും നല്ല ആൾക്കാരാണ്. മാത്രമല്ല ഒരു അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം എല്ലായിടവും അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്കത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് എന്താ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇപ്പം കശുവണ്ടി ഫാക്ടറികളാണെങ്കിലും മത്സ്യബന്ധന മേഖലയിലാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറയുമ്പം നമ്മളൊരു സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം. അപ്പോൾ നമ്മളുടെ വികാരങ്ങളാണെങ്കിലും ഇപ്പോൾ ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും എല്ലാം നമ്മൾ തുറന്ന് എന്താ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അത് മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല ദേഷ്യമൊക്കെ. അപ്പോൾ എന്താണോ പറയാനുള്ളത് അതപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു, അത് അവിടെ തീർന്നു. പിന്നെ അങ്ങനെ മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ കൊല്ലം. അപ്പോൾ അത്രയേറെ മനോഹരമായ ആളുകൾ താമസിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്.
0: അതേപോലെ ശ്രീലക്ഷ്മി പറഞ്ഞ ഒരു വലിയ പോയിന്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാരിൽ ഒട്ടുമിക്ക ആൾക്കാരും കശുവണ്ടി ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത കൊടുത്ത ഒരു നാട് തന്നെയാണ് കൊല്ലം. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി അന്വേഷിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അത്രമാത്രം വൈവിധ്യമാർന്ന ഒരു നാടാണ് കൊല്ലം. ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടെ പറയും ഞങ്ങളൊരു കൊല്ലക്കാരാണ് എന്നുള്ളത്.
1: തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പോൾ സമയം 11:31, നമ്മുടെ ലളിതഗാനം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് രമേശ് സാറ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ സമയം ഇപ്പോൾ 11:31 ആയിരിക്കുകയാണ്. അപ്പോൾ കൊല്ലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞ് തീരില്ല.
0: കൊല്ലം മാത്രമല്ല, നമുക്ക് എല്ലാ നാടും ഭയങ്കര പ്രിയപ്പെട്ടതാണ് അല്ലേ. നമ്മൾ
1: ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ശ്രോതാക്കളുണ്ട്. പക്ഷേ ഇന്നലെ നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. അപ്പോൾ അതൊന്നും ജസ്റ്റ് നമ്മളൊന്ന് ഇന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ നാട്ടിലെ അല്ല ജനങ്ങളും നല്ലവർ തന്നെയാണ്. ഒരാളുടെ ഒരു പെരുമാറ്റം മോശമാണെങ്കിൽ നമ്മുടെ പെരുമാറ്റം മോശമായിട്ടുണ്ടായതായിരിക്കാം അവിടെ നിൽക്കുക. തിരിച്ചു നിൽക്കുന്ന ഒരാളുടെ റിയാക്ഷനും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും എല്ലായിടത്തും നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മളോട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെരുമാറും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ എം ജി സാറിൻ്റെ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു നല്ലൊരു പാട്ടോടുകൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ പാട്ട് പറഞ്ഞവരാരും വിഷമിക്കേണ്ട, നമ്മൾ ആ പാട്ടൊക്കെ ഇനി പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാ പാർവതി, നമ്മൾ പോവല്ലേ?
0: യെസ്, അപ്പം ഞങ്ങൾ പോകുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിന്

0: லெவல் 3 NICU சேவனங்களும் கூடாதே கைனகாலஜி, பீடியாட்ரிக்ஸ், ஃபீட்டல் மெடிசின், ஜெனரல் மெடிசின் என்னி சேவனங்களும் லபியமான. கூடுதல் விவரங்களுக்கு விளிக்கும் 7999448840. கிண்டர் ஹாஸ்பிட்டல்ஸ் ரெண்டாங்குட்டி. லெட்ஸ் செலிப்ரேட் பிரெக்னன்சி வித் கிண்டர் ஹாஸ்பிட்டல்ஸ்.
1: காயத்ரி கல்யாண பெண்ணினேக்காள் சுந்தரியாணல்லோ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഒരു മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
9: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനം

0: ത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-7-1-4, മൊബൈൽ 09-4-4-6-20-27-6-0. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-7-1-4, മൊബൈൽ 09-4-4-20-27-6-0.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
7: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
6: ആണോ, അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
7: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
7: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
6: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
7: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
6: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
8: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
9: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
8: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
9: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999. ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

വിശാലമായ ആകാശത്തെ ചില നിഗൂഢ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം സത്യമാണോ? നമ്മൾ കാണാത്ത എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ ശ്രീലക്ഷ്മി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് ജൂലൈ 2 വേൾഡ് UFO ഡേ. വിശാലമായ ഈ ആകാശത്തെ എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര നക്ഷത്രങ്ങളെ പറ്റിയും നിരവധി ഗാലക്സികളെയും ഗ്രഹങ്ങളെയും ഇനി നാമല്ലാതെ മറ്റൊരു ജീവൻ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്നറിയാനുമൊക്കെയുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടാകാറുണ്ട്. അജ്ഞാതമായ പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാനും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിവസം. തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കളെക്കുറിച്ചും അന്യഗ്രഹജീവികളുടെ സാധ്യതകളെക്കുറിച്ചും അവബോധം നടത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 2 ലോക UFO ദിനം ആചരിക്കുന്നത്. ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു നിഗൂഢ വസ്തു തകർന്നു വീണ റോസ്വെൽ സംഭവം നടന്ന ദിവസമാണ് 1947 ജൂലൈ 2. UFO ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി ഇത് കണക്കാക്കപ്പെടുന്നു. അനന്തമായ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം. അറിയും തോറും അതിനാഴം കൂടുന്നു. ഇനിയും എത്രയെത്ര രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചം നമുക്കായി കരുതി വെച്ചിട്ടുള്ളത്! പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
9: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും, ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത, മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് USA. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും ഇതിന് സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3rd അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ, ബാംബൂ മ്യൂറൽ ഡെക്ക പേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്.
9: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ജയ്പൂരിൽ നടക്കുന്ന 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
9: തിരുവനന്തപുരം അതിരൂപത പ്രഥമ മെത്രാപ്പൊലീത്തയും ബഥനി സ്ഥാപകനുമായ ധനൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 73rd ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മ പെരുന്നാൾ നടക്കും. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 10 റാന്നി പെരുന്നാട്ടിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെ എത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
11: ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 750 രൂപ മുതൽ 3000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. കോൺഫറൻസ് ഹാളിന് 10,000 രൂപയാണ് വാടക. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ലഭ്യമാക്കിയിട്ടില്ല.
9: സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കൊല്ലത്ത് നടന്ന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തെ 1-2 പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന 16 മുന്നേറി USA. കളിക്കാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടും എതിരില്ലാത്ത 2 ബോസ്നിയ ഹെർസഗോവിനയെ US പരാജയപ്പെടുത്തിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
12: തുടക്കം മുതലേ ആക്രമിച്ചു കളിച്ച USAക്കായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ബോസ്നിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്താണ് ബലോഗൻ അമേരിക്കയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ വിവാദപരമായ തീരുമാനത്തിലൂടെ ചുവപ്പ് കാർഡ് കണ്ട് ബലോഗൻ പുറത്തായതോടെ അവസാന അരമണിക്കൂർ അമേരിക്ക 10 പേരുമായാണ് കളിച്ചത്. July 6 സിയാറ്റിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ സെനഗലിനെ വീഴ്ത്തിയ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ.
9: നേരത്തെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് അർദ്ധരാത്രി സ്പെയിൻ ഓസ്ട്രിയയും പുലർച്ചെ പോർച്ചുഗൽ ക്രൊയേഷ്യയും നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2nd സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 പോയിന്റ് ഉയർന്ന് 77,160 നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ വർധനമുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്ന സ്വർണ്ണവില 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. സ്വാതി തിരുനാൾ സംഗീത സഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂടെന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 മണിക്കാണ് അവതരണം. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി കളമശ്ശേരിയിൽ നിന്നും 2 യുവാക്കളെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന USA, നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
13: ആകാശവാണി

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാന 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
2: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, south-south cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ് അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിന് ശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രീ നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ഗോളിന് ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77160ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24079ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധന ഉണ്ടായിയെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% ആക്കി EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി 4822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
6: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോകോ തക് പാനി പോഞ്ചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
9: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
8: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
10: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
11: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
12: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
13: ലോട്ടറി ഒന്നും അല്ല,
12: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
14: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
15: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
14: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
15: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
14: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
15: 9446340979.
14: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
15: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
14: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: പന്ത്രണ്ട് വർഷങ്ങൾ
0: വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
4: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
2: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ്, 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനെ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനെ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രപഞ്ചം സത്യമാണോ? നമ്മൾ കാണാത്ത എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ ശ്രീലക്ഷ്മി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് ജൂലൈ 2 വേൾഡ് UFO ഡേ. വിശാലമായ ഈ ആകാശത്തെ എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര നക്ഷത്രങ്ങളെ പറ്റി

എല്ലാ വർഷവും ജൂലൈ 2 ലോക UFO ദിനം ആചരിക്കുന്നത്. ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു നിഗൂഢ വസ്തു തകർന്നു വീണ റോസ്വെൽ സംഭവം നടന്ന ദിവസമാണ് 1947 ജൂലൈ 2. UFO ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി ഇത് കണക്കാക്കപ്പെടുന്നു. അനന്തമായ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം. അറിയും തോറും അതിനാഴം കൂടുന്നു. ഇനിയും എത്രയെത്ര രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചം നമുക്കായി കരുതി വെച്ചിട്ടുള്ളത്. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും

0: ബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9446202760.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരക്കര ഡിപ്പോയിൽ 81 ഷെഡ്യൂളുകളാണ് ദിവസവും ഓർഡിനറിയായി നടത്തുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി ചെയിൻ സർവീസ് രാവിലെ 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൊട്ടാരക്കര പാരിപ്പള്ളി 5:25 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. അടൂർ ആയൂർ ചെയിൻ 6:05 മുതൽ 15 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൂർ കരുനാഗപ്പള്ളി 6 മുതൽ 30 മിനിറ്റ് ഇടവിട്ടും കുന്നിക്കോട് പത്തനാപുരം 6:10 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കുര പത്തനാപുരം 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കൊട്ടാരക്കര കോക്കാട് 5:30 മുതൽ 30 മിനിറ്റ് ഇടവിട്ടും നെല്ലിക്കുന്നം ചെപ്ര 5:50 മുതൽ 30 മിനിറ്റ് ഇടവിട്ടും ഉണ്ടായിരിക്കും. കൊട്ടാരക്കര പട്ടാഴി 6:10 മുതൽ 30 മിനിറ്റ് ഇടവിട്ടും ചക്കുവരയ്ക്കൽ പുനലൂർ 6:10 പട്ടാഴി 5:30 ഓടനാവട്ടം 6 മുട്ടം 6:30 പച്ചൂർ 6:50 TKM കൊല്ലം 8:05 മീയണ്ണൂർ കൊല്ലം 7:45 നെടുമൺകാവ് 7:15 കൊട്ടിയം 7 ഇലഞ്ഞിക്കോട് കുണ്ടറ 7:15 പാത്തല കൊല്ലം 7:30 പഴിഞ്ഞം സർക്കുലർ 7:15

0: മാനന്തവാടി 7:20, ആനക്കോട്ടൂർ 6:50, കുറുമ്പാലൂർ പുത്തൂർ 7:20, കൊല്ലം 5:15, ഏനാത്ത് കൊല്ലം 6:20, കളപ്പില 6:20, കോവിൽമുക്ക് 6:20, ഇട്ടിവിള പുനലൂർ 8:15, ഇടയ്ക്കാട് 7:35, 5:45, ചക്കുവരയ്ക്കൽ 5:45, 8:15 എന്നീ സമയക്രമത്തിൽ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: Girl. Radio Santhanam 90.4 FM. Stay tuned.
1: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
9: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
8: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
10: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
11: ബിലോ 999.
12: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും.

താനായി പ്രണയപദം ഞാൻ പാടുന്നു, ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻ വിളികൾ, കാശ്മീരം കുതിരും നിൻ

വിശാലമായ ആകാശത്തെ ചില നിഗൂഢ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം സത്യമാണോ? നമ്മൾ കാണാത്ത എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ ശ്രീലക്ഷ്മി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് ജൂലൈ 2 വേൾഡ് UFO ഡേ. വിശാലമായ ഈ ആകാശത്തെ എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര നക്ഷത്രങ്ങളെ പറ്റിയും നിരവധി ഗാലക്സികളെയും ഗ്രഹങ്ങളെയും ഇനി നാമല്ലാതെ മറ്റൊരു ജീവൻ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്നറിയാനുമൊക്കെയുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടാകാറുണ്ട്. അജ്ഞാതമായ പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാനും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിവസം. തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കളെക്കുറിച്ചും അന്യഗ്രഹജീവികളുടെ സാധ്യതകളെക്കുറിച്ചും അവബോധം നടത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 2 ലോക UFO ദിനം ആചരിക്കുന്നത്. ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു നിഗൂഢ വസ്തു തകർന്നു വീണ റോസ്വെൽ സംഭവം നടന്ന ദിവസമാണ് 1947 ജൂലൈ 2. UFO ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി ഇത് കണക്കാക്കപ്പെടുന്നു. അനന്തമായ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം. അറിയും തോറും അതിനാഴം കൂടുന്നു. ഇനിയും എത്രയെത്ര രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചം നമുക്കായി കരുതി വെച്ചിട്ടുള്ളത്. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023-27793.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
9: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
9: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447676603.

0: 9400078900 9447560336 MAS Engineering College, Chathanur.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ജനപഥം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജിജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ജനപഥം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കൊല്ലം മേയർ ശ്രീ എ കെ ഹഫീസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ മൂന്നാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ബീച്ചിന്റെ ഭാഗത്തുള്ള കൊല്ലം തോടിന്റെ കരയും നമുക്ക് ജലകേളി കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ
4: ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചാണ് നമുക്കൊരു പ്രൊപ്പോസൽ ഉള്ളത്. ആ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നൊന്ന് പരിശോധിച്ചതിന് ശേഷമേ അതിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ.
3: ടൂറിസം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള വികസന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വേണം. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ
4: കുറിച്ച് ഒരു വിട്ടുപോയ വിഷയം കൂടെ പറയാം. ഞങ്ങളുടെ മനസ്സിലിപ്പം മനോജ് കിണി എന്ന് പറഞ്ഞ ശരിക്കും അർബൻ ഡിസൈനറാണ്, ഫേമസ് അർബൻ ഡിസൈനറാണ്. അദ്ദേഹവും ഞങ്ങളുമായിട്ട് കുറേ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹത്തിനാണ് ഈ നമ്മുടെ കുച്ചിലാമോട് ബീച്ച് MG പാർക്കിന് ഒരു രൂപരേഖ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. അതിനോടൊപ്പം അദ്ദേഹം ഏറ്റവും നല്ല ഭംഗിയായിട്ട് നഗരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ നഗര റോഡുകൾ, നഗരത്തിലെ വീഥികളൊക്കെ ഭംഗിയാക്കാൻ കഴിയുന്ന തരത്തിൽ
3: ബ്യൂട്ടിഫിക്കേഷൻ
4: എന്ന് പറയുമ്പോൾ വലിയ ബാധ്യതയില്ലാത്ത ബ്യൂട്ടിഫിക്കേഷൻ, വലിയ സാമ്പത്തിക ബാധ്യതയില്ല,
3: അതിന് കുറച്ച് സ്പോൺസേഴ്സിനൊക്കെ കിട്ടത്തില്ല,
4: അങ്ങനെ നോക്കണം. അപ്പൊ ഇന്നലെയാണ് അതിനെ സംബന്ധിച്ച് ഒരു പ്രസന്റേഷൻ അദ്ദേഹം നടത്തി. എല്ലാ ഞങ്ങളുടെ കൗൺസിലേഴ്സിനൊക്കെ അത് കണ്ടു.
3: നമ്മുടെ കൊല്ലം നഗരത്തെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്.
4: അപ്പൊ അതുകൊണ്ട് അടുത്ത് താമസിയാതെ തന്നെ ഞങ്ങളിപ്പം ഇന്നലെ അൺഒഫീഷ്യൽ ആയിരുന്നു. ഇനി ഒഫീഷ്യൽ ആയിട്ട് ഈ പ്രസന്റേഷൻ കൗൺസിലേഴ്സിന്റെ എല്ലാവരുടെയും കൂടെ മുന്നിൽ അവതരിപ്പിച്ച്, അതുപോലെ തന്നെ ബോർഡിലെ കോർപ്പറേഷനിലെ എൻജിനീയേഴ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പ് പറയുന്നു. ഈ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, 2 വർഷത്തിനകം നഗരത്തിൽ കാര്യമായ കാണാൻ കഴിയുന്ന മാറ്റം,
3: മുഖച്ഛായ മാറ്റം
4: ഉറപ്പായിട്ട് മാറ്റിയിരിക്കും. അതിനൊരു സംശയവും വേണ്ട. അതിനുള്ളൊരു മനോധൈര്യവും ദൃഢനിശ്ചയവും ഞങ്ങളുടെ മനസ്സിലുണ്ട്.
3: തീർച്ചയായിട്ടും ഞങ്ങൾ റേഡിയോ സാന്ത്വനം ഇങ്ങനത്തെ എല്ലാ വികസന പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുന്നതിനൊക്കെ ഞങ്ങളുടെയൊക്കെ എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാകും. കൂടുതൽ കൂടെ ഇനിയുള്ള പ്രോഗ്രാമിലൊക്കെ അങ്ങേക്ക് ശ്രോതാക്കളുമായി സംവദിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇതൊരു സാധാരണ ഒരു അഭിമുഖത്തിൽ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും കൊല്ലം കോർപ്പറേഷൻ വളരെ പോസിറ്റീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെയും ഒരു മാധ്യമം എന്നുള്ള നിലയിൽ പിന്തുണ ഉണ്ടാകും, കൂടെ തന്നെ ഉണ്ടാകും. ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് മനസ്സിലുണ്ടോ?
4: അല്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം. കാരണം ഇപ്പോൾ
3: പ്രത്യേകമായ എന്തെങ്കിലും പദ്ധതികൾ
4: പറഞ്ഞ കണക്ക് നമ്മുടെ തന്നെ ധാരാളം ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, പാലിയേറ്റീവ് കെയർ സെന്റർ ഉണ്ട്, നമുക്ക് പിന്നെ തറവാട് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനത്തിൽ
3: വയോജനങ്ങൾക്കും കൂടെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചു നന്നായി. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ നോക്കുമ്പോൾ അതും കൂടെ കോർപ്പറേഷൻ ശ്രദ്ധിക്കുമെന്ന് കരുതട്ടെ.
4: ഒരു അല്ല, ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നഗരത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും ഞാൻ ഒരിക്കലും ഇതിനകത്തൊന്നും രാഷ്ട്രീയം കാണാറില്ല. അത് ഞാൻ ഒരു ഭംഗി വാക്കിനെ സൂചിപ്പിക്കുകയല്ല, നമുക്കിത് മാറ്റം
3: ഇതുവരെ എല്ലാവരെയും ഏകദേശം ഒരേപോലെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അങ്ങേക്ക് കഴിയുന്നുണ്ട്, അത് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്.
4: അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊല്ലം നഗരത്തിൽ മാറ്റം വരണം എന്ന് തയ്യാറാകാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കണം. അവർ മുഴുവൻ സഹായ സഹകരണം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഇപ്പം കൊച്ചിലാമോട് ബീച്ചിലെ കാര്യം സൂചിപ്പിച്ചു. അവിടെ ഇപ്പോൾ ബീച്ച് യഥാർത്ഥത്തിൽ മണൽ തരികൾ എന്ന് പറഞ്ഞാൽ മണലിലൊന്നും ആളുകൾക്ക് പോയി ഇരിക്കാൻ കഴിയുന്നില്ല. നിറയെ കച്ചവടക്കാർ, അനധികൃത കച്ചവടക്കാരാണ്. ഇവരെയൊക്കെ അവിടുന്ന് ഒരു സംശയവും വേണ്ട, എത്രയും പെട്ടെന്ന് നമ്മുടെ ഇവരെയൊക്കെ കരയിലേക്ക് മാറ്റും. മറ്റേ അവരെയും ഒഴിവാ വഴിയാധാരാക്കാനല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു വെൻഡിങ് സോൺ ഉണ്ടാക്കി ഇപ്പുറത്ത് മാറ്റി കടപ്പരപ്പെന്ന് പറയും, മണൽ പരപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും. അപ്പോൾ അക്കാര്യത്തിനകത്ത് മാധ്യമങ്ങൾ, ജനങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, അവരുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിലേ ഇതൊക്കെ നമുക്ക് നടക്കും.
3: എന്ത് കാര്യത്തിന് ഒരു അഭിപ്രായ സമന്വയം കൺസെൻസസിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കൺഫ്രണ്ടേഷൻ
4: നടന്നേ പറ്റൂ എന്ന് ജനം തോന്നണം. ഇത് നടക്കുവോ എന്നുള്ളതല്ല, ഇത് നടക്കണമല്ലോ. നടക്കാൻ എന്താണ് മാർഗം?
3: താൽക്കാലികമായി ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കുറച്ച് ആൾക്കാർ തയ്യാറായില്ലല്ലേ വികസനം.
4: ഇപ്പോൾ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കളക്ടറുടെ യോഗങ്ങളിൽ കളക്ടർ തന്ന ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിക്കോട് മുതൽ ഇനി കടപ്പാക്കട വരെയുള്ള റോഡിലെ മുഴുവൻ അനധികൃത കച്ചവടക്കാരെയും ഒഴിവാക്കി അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം തന്നു. കാരണം പ്രധാനമായിട്ടും ജൂൺ 1st സ്കൂള് തുറന്ന് കോളേജുകൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിൽ വാഹന തിരക്ക് കൂടിയിട്ടുണ്ട്. അതിനോടൊപ്പം നാഷണൽ ഹൈവേ നമ്മുടെ അവിടെ അടച്ചിട്ടിരിക്കുന്നു. അപ്പം രണ്ട് സൈഡിലും പാർക്കിംഗും കച്ചവടക്കാരും കൂടെ വരുമ്പോൾ വാഹനം നീങ്ങാൻ കഴിയുന്നില്ല. ഇപ്പം കരിക്കോട് പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ കുണ്ടറയിലോട്ട് പോകുന്ന ആൾക്ക് മണിക്കൂറുകളോളം ഈ ഗതാഗത കുരുക്കിനകത്ത് പെട്ടുപോകാം. അപ്പം അക്കാര്യം മാറ്റാൻ തയ്യാറാകുമ്പോൾ ആ ആളുകൾ നമ്മൾ സഹകരിക്കണം. അനധികൃത കച്ചവടക്കാരും ഇത് വഴിയോര കച്ചവടക്കാരും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അതിന് അവരും സഹായിക്കണം. അവരെ ഇങ്ങോട്ടേക്കും മാറ്റി ഒന്നൊന്നും അല്ലാതാക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്.
3: മറ്റൊരു കോർപ്പറേഷൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഒരു സജഷൻ ഉള്ളത്, ഈ നമ്മുടെ ഈ റേഡിയോ ഇത് നമുക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളതാണ്. അതായത് കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികളായിട്ടുള്ള ആൾക്കാർ, അവരെ ഒരു 4 മുറിക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ, ഏകാന്തത്തിൽ ജീവിക്കുന്നവർ, അവർക്കൊരു കൂട്ട് എന്നുള്ള രീതിയിലാണ് ഈ റേഡിയോ പ്രോഗ്രാം എല്ലാം ഗവൺമെന്റിനെ കൂടെ സഹായത്തോടുകൂടി നടത്തുന്നത്. പക്ഷേ ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ റേഡിയോ വേണം. അതിന് വലിയ ചിലവൊന്നുമില്ല. ഒരു റേഡിയോയിൽ നിന്നും ചിലപ്പോൾ ഒരു 300 മുതൽ 500 രൂപ വരെയൊക്കെ ചിലപ്പം ഒരു സാധാരണ റേഡിയോക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങയുടെ കീഴിൽ ഉള്ള ആശാ വർക്കർമാരോടൊക്കെ ബന്ധപ്പെട്ടാൽ നിരവധിയായിട്ടുള്ള കിടപ്പ് രോഗികളുടെ ലിസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ കോർപ്പറേഷൻ ഒരു പദ്ധതിയായിട്ട് ആവിഷ്കരിച്ചിട്ട് കുറച്ച് അങ്ങനെ കിടപ്പ് രോഗികൾക്ക് ഈ റേഡിയോ കൊടുക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം, ഇതിന് മുമ്പുള്ള മേയർമാരൊക്കെ പറഞ്ഞിരുന്നാണ്, നടന്നില്ല. അങ്ങനെ ഒരു കാര്യം ആലോചിക്കാമോ?
4: തീർച്ചയായിട്ടും അതൊരു വല്ല ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിർദ്ദേശമാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയിരുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ രചിത ചോദിച്ച് പറഞ്ഞതിന് ശേഷം അത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും, നടപ്പാക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ അതെങ്ങനെ നടപ്പാക്കാൻ കഴിയും, ഏത് പ്രോജക്റ്റിൽ ഇത് ഉൾപ്പെടുത്താൻ കഴിയും, ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാം, അങ്ങനെ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ഞാൻ സാധാരണ എൻ്റെ ഒരു ഞാൻ അങ്ങനെ പറയുന്നില്ല, എൻ്റെ ഒരു സ്വഭാവം, ഞാനിത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൂർണ്ണമായിട്ടും അത് ഔട്ട് ഓഫ് വേ എന്ന് പറയാറില്ലെങ്കിലും അതിനനുസരിച്ച് നമ്മുടെ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ മനസ്സിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് പലരും ഉദ്യോഗസ്ഥന്മാർ പറയും, സാർ അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം, അതല്ലെങ്കിൽ ഏതെങ്കിലും നടപടിക്രമങ്ങൾ തരാറുണ്ടെങ്കിൽ ആ നടപടിക്രമങ്ങൾ അങ്ങനെ ആക്കി ശരിയാക്കി എടുക്കാൻ കഴിയുമല്ലോ. ഇപ്പൊ കൗൺസിലിൽ ഒരു കാര്യം വെച്ച് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ കൗൺസിലിന് തീരുമാനിക്കാൻ കഴിയാത്തത് സർക്കാരിലേക്ക് അയക്കണം. അപ്പൊ ഇത് നിയമപരമായ തടസ്സം ഉണ്ടെങ്കിൽ കൗൺസിൽ തീരുമാനിച്ചിട്ട് തീരുമാനം സർക്കാരിലേക്ക് അയക്കാൻ കഴിയും.
3: നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവും, ഇത് കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ.
4: അതാണ്
3: അതിനൊരു ഇച്ഛാശക്തി വേണം.
4: അല്ല, പലപ്പോഴും സാധാരണഗതിയിൽ ഇതിന്റെയൊക്കെ നിയമ തടസ്സങ്ങളും നടപടിക്രമങ്ങളിലുള്ള ബുദ്ധിമുട്ട്,
3: ഞാൻ ഉദ്യോഗസ്ഥനായിരുന്നോണ്ട് ഒരു കാര്യം അറിയാം, ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.
4: അതാണ് നടപടിക്രമങ്ങളിലുള്ള തടസ്സങ്ങളും ഈ പലപ്പോഴും പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത്. സമയനിഷ്ഠമായി ഒരു ഫയൽ നീങ്ങാറില്ല. ഇപ്പൊ എല്ലാം നമ്മൾ കേസ് മാർട്ട് എന്നാണ് ഞങ്ങളുടെ ഇവിടെ സംവിധാനത്തിൽ കൂടെ. ഈ കേസ് മാർട്ടിൽ ലോഗിനിൽ വന്നാൽ അവിടെ കിടക്കും. അവിടെ വന്ന് അതിൽ ലോഗിൻ എടുത്ത് എസ് അടിച്ച് പോകുന്നതിന് പോലും, ഒരു എസ് അടിച്ചാൽ മതിയായിരിക്കും, ആ ടിക്ക് അടിച്ച് പോകുന്നതിന് പോലും അവിടെ ആഴ്ചകൾ അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ നിൽക്കും.
3: ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് അത് മാറ്റി വിടാണ് പക്ഷേ ചെയ്യാറ് കയ്യിൽ നിന്ന്.
4: അതിൽ മാത്രമല്ല, നമ്മളിപ്പം പലരും ഇതിനകത്ത് കൊറി എഴുതുന്നത് ആ കൊറി എഴുതുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു അടുത്ത ആളിന് ഇത് എഴുതാൻ കഴിയാത്ത തരത്തിൽ എഴുതി വെക്കുന്നവരുമുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ആൾ ഇത് പോസിറ്റീവായിട്ട് എഴുതണമെന്ന് വിചാരിച്ചാൽ അയാളുടെ തലയിലോട്ട് കുരുങ്ങാത്തൊക്കെ വിധത്തിൽ എഴുതി നോട്ട് എഴുതി ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആളിന് മുമ്പിന് അതനുസരിച്ച് എടുത്തിട്ട് പോകാൻ പറ്റും.
3: ഈ ഉദ്യോഗസ്ഥനായാലും രാഷ്ട്രീയ നേതൃത്വമായാലും ആരായാലും നമുക്ക് ഈ അധികാരം ലഭിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസം ഓരോരുത്തർക്കും ഉണ്ടായാലും ഇത് മാറാവുന്നതേ ഉള്ളൂ.
4: ഞാൻ നമ്മുടെ ഇപ്പം ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കിപ്പം ഏകദേശം 56-55 വർഷം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് എൻ്റെ പരിചയം ധാരാളം മന്ത്രിമാരെ തിരഞ്ഞെടുക്കും. ചില മന്ത്രിമാരൊക്കെ ഉദാഹരണം ടി വി കടവൂർ ശിവദാസനെ പോലുള്ള മന്ത്രിമാർ, ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള മന്ത്രി. കടവൂർ ശിവദാസൻ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വലിയ കഴിവും, ആര്യാടൻ മുഹമ്മദ് സാർ അങ്ങനെ അത്രയും വിദ്യാഭ്യാസ യോഗ്യത ഇല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ
3: ഏത് യോഗ്യതയുള്ള ആളിനേക്കാളും വലിയ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ.
4: അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഫയൽ ചെന്നാൽ കമ്പ്യൂട്ടർ പോലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് എത്ര വർഷം കഴിഞ്ഞാലും പഴയ ഒരു സംഭവം, അന്നത്തെ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഈ പ്രായത്തിലും, ഞാൻ പറഞ്ഞത് ഈ അവസാന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായം എത്ര എത്തിയിട്ടും ആ ഒരു ഫയലിനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് വർഷം മുമ്പ് കടന്ന സംഭവമാകും, പക്ഷേ ആ ഫയൽ അദ്ദേഹം കൃത്യമായിട്ട് ഓർത്തിരിക്കും. 3000 ഫയൽ കടന്നു പോകുന്നതാണ്.

0: അദ്ദേഹം സംശയം ചോദിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ചോദിക്കുന്ന സംശയം എത്ര ശരിയായ രീതിയിലൂടെ ആണ് മറ്റേ മറുപടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം അതല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെ എഴുതിക്കൊണ്ട് വാ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മറുപടി പറയാം. അതായിരുന്നു ശ്രീ കടവോശ്വാസൻ. കടവോശ്വാസനെ പോലുള്ള ആളുകൾ കൊണ്ടായിരുന്ന കഴിവതാ.
1: ജനപഥം പരിപാടിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ജനപഥം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായി ശ്രോതാക്കളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ബഹുമാന്യായ മേയർ ശ്രീ എ കെ ഹഫീസ്. നമ്മുടെ ഈ കൊല്ലം പെയ്താൻ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് അങ്ങേക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 10,000-ന് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസിന് സൗജന്യമായിട്ടാണ്, തികച്ചും സൗജന്യമായിട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രസ്റ്റ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതി ഫേസ് എന്നുള്ളതാണ്. ഫേസ് ഫൈറ്റ് അഗൻസ്റ്റ് ക്യാൻസർ ഏർലി, അതായത് സ്തനാർബുദം നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാം. താമസിച്ചു പോയി കഴിഞ്ഞാൽ കുടുംബം വെച്ച് ചികിത്സിച്ചാലും ആളിനെ പോലും കിട്ടാത്ത രീതിയിലുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു യന്ത്രം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് പ്രവർത്തിക്കുന്ന വലിയ 15 ലക്ഷം വിലയുള്ള യന്ത്രമാണ്. അത് അമേരിക്കൻ മലയാളികൾ ഈ ട്രസ്റ്റിന് സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട്, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഈ സൗകര്യം കൊടുക്കുകയാണ്. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3,000 to 4,000 രൂപ വരെ ചിലവ് വരും. പക്ഷേ ഇതിനകത്ത് ചെയ്യുമ്പം ഒരു 500 രൂപയുടെ ചിലവേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ സന്നദ്ധ സംഘടനകൾക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഒക്കെ ഏറ്റെടുത്താൽ സമൂഹത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക്, നമ്മുടെ കോളനികളിലൊക്കെ താമസിക്കുന്നവർ, അങ്ങനെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ ഒരാൾക്ക് 500 രൂപ വെച്ചുള്ള ചിലവേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പം ഇതിനു മുമ്പുള്ള മേയറും ഒക്കെ നമ്മുടെ കൊല്ലത്ത് പിന്നെ പ്രോജക്റ്റിനത് ഉൾപ്പെടുത്താം എന്നൊക്കെ വാഗ്ദാനം നൽകിയിരുന്നു. നിർഭാഗ്യവശാൽ അറിയാമല്ലോ, അവരൊക്കെ ആഗ്രഹിച്ചാലും ചിലപ്പം നടക്കണമെന്നില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതുകൂടെ അങ്ങനെയൊന്ന് മനസ്സിൽ വെക്കാമോ എന്നുള്ളതാണ് നമ്മുടെ കൊല്ലത്ത് പാവപ്പെട്ട കുറച്ച് സ്ത്രീകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ.
0: തീർച്ചയായിട്ടും ഞാൻ അക്കാര്യത്തിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു പ്രധാന കാരണം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ 10-14 പേര് ഈ ക്യാൻസർ ബാധിതരായി മരിച്ചവരുണ്ട്. ഇനിയും 4-5 പേര് ബാധിതരായിട്ടുള്ളവർ. ഇത് ഒന്ന് പെട്ടുകഴിഞ്ഞാൽ എത്ര സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവരാണെങ്കിലും ഇതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവ് വലിയ ചിന്തിക്കാൻ തന്നെ അപ്പുറത്താണ്, വലിയ ലക്ഷങ്ങൾ വേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കഴിയുന്ന സഹായം ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഈ ഏർലി ഡിറ്റക്ഷൻ ആണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ മാർഗം ഉണ്ടാക്കാൻ പറ്റുമോ, അത് ചെയ്ത് ഇപ്പം റിജി ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ആലോചിക്കാം. കാരണം ഇതൊരു പ്രോജക്റ്റ് ആക്കി മാറ്റാൻ പറ്റും.
1: നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനകത്ത് ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആക്കിയാൽ ഒരുപാട് സമൂഹത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രയോജനം കിട്ടും. അവർക്കാർക്കും ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി 4,000 രൂപ കൊടുത്ത് മാമോഗ്രാം ഒന്നും ചെയ്യാനുള്ള കഴിവുള്ളവരല്ല. നിർഭാഗ്യവശാൽ അസുഖം പിടിപെട്ടാൽ പിന്നെ അവരെ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാനും അവർക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് ചെയ്താൽ നന്നായിരിക്കും.
0: പ്രോജക്റ്റ് ആക്കിയാൽ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പം ഒരാൾ 500 രൂപ വെച്ച് വേണ്ടി വരും.
1: ഒരാൾ 500 രൂപ വെച്ച്
0: മെഷീൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
1: മെഷീനും ബാറ്റി ടെക്നീഷ്യൻസും എല്ലാ സൗകര്യങ്ങളും ഈ ട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത്.
0: ആകെ വേണ്ടി വരുന്നത് എത്ര പേഷ്യൻസ് ഉണ്ടോ അവർക്ക് 500 രൂപ വെച്ച്
1: അത് കഴുത്തി ചെയ്യേണ്ടി വരും. അത് എന്ന് വെച്ചാൽ ഇതിന്റെ സെർവർ പ്രവർത്തിക്കുന്ന ബാംഗ്ലൂരിലാണ്. അപ്പൊ അവർക്ക് ഒരു ഫീസ് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ.
0: 500 രൂപ എന്ന് പറയുന്നത് വളരെ നോമിനൽ എമൗണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും അത് പ്രോജക്റ്റ് ആക്കി തന്നെ വെക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. അത് തീർച്ചയായിട്ടും ഗൗരവപരമായി തന്നെ ആലോചിക്കും.
1: തിരക്കിട്ട പരിപാടികൾക്കിടയിലും അന്ന് ഇത്രയധികം സമയം സംസാരിച്ചു, ഇതൊരു തുടക്കമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ ഒരു പരിപാടി കൊണ്ട് അങ്ങേയുമായിട്ടുള്ള ഈ ബന്ധം ഇവിടെ നിൽക്കുന്നില്ല. കാര്യം ഇനിയും തുടച്ച് കോർപ്പറേഷന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമുക്ക് റേഡിയോ സാന്ത്വനത്തിന് പിന്തുണയുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാം. കോർപ്പറേഷൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പല പദ്ധതികളും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളത് ജനങ്ങളെ അറിയിക്കും. അതിനുള്ള സംവിധാനം നമുക്കുണ്ടോ? അങ്ങയുടെ ഓഫീസിലെ PRO അത് പറഞ്ഞേൽപ്പിച്ചാൽ കോർപ്പറേഷന്റെ എല്ലാ പദ്ധതികളും എല്ലാം യോഗങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും എല്ലാം തന്നെ ജനങ്ങളെ അറിയിക്കാൻ സൗജന്യമായിട്ട് തന്നെ, പരസ്യമായിട്ടല്ല സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് റേഡിയോ തയ്യാറാണ്. അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതിന് മുമ്പേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, വിട്ടുപോയതല്ല മാറ്റിവെച്ചതാണ്, അങ്ങയുടെ വ്യക്തി ജീവിതം, അങ്ങയുടെ വീട്ടിലാരൊക്കെയാണുള്ളത്, അങ്ങയുടെ മക്കൾ, അതൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാൻ
0: വേണ്ടി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിച്ച ഒരാളാണ്. എന്നോടൊപ്പം പഠിച്ചിരുന്ന ഞങ്ങളൊരു ഒരുമിച്ച് 5 വർഷക്കാലം ഞാൻ എം കോം ബി കോം പഠിക്കുമ്പോഴും അയാൾ ബി എയും എം എയും ഒക്കെ അവിടെ തന്നെ പഠിച്ചിരുന്ന ഒരാളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. നേരത്തെ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ കാസിം സേട്ട് എന്ന അദ്ദേഹത്തിന്റെ മകളായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് എസ് എൽ ഇ എന്ന് പറയുന്നൊരു രസം ഈ ശരിക്കും വാദത്തിന്റെ ഒരു മറ്റൊരു വകഭേദമാണ്. വിവാഹം കഴിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ എസ് എൽ ഇയുടെ ആരംഭം തുടങ്ങി. പക്ഷേ 19 വർഷം ഞാൻ ട്രീറ്റ്മെന്റ് നടത്തി. 2000 അവർ മരണപ്പെട്ടു. അതിനെനിക്ക് 3 കുട്ടികളാണുള്ളത്. മൂത്ത മോള് റേഡിയോളജിസ്റ്റാണ്.
1: പേര്
0: ഡോക്ടർ നിതിൻ ഹഫീസ്.
1: ഇവിടെ വർക്ക് ചെയ്യുന്നു.
0: അവളിപ്പോ പിന്നെ ഒരു സ്കാനിങ് സെന്ററിലാണ് ട്രിവാൻഡ്രത്ത്. ഇടയ്ക്ക് മിംസ് നേരിട്ടിങ്ങനെ അവിടെയും വന്നിട്ട് ഇടയ്ക്ക് കെ എൻ എസ് ൽ വർക്ക് ചെയ്തിരുന്നു. ഗോകുലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. അവളുടെ ഹസ്ബൻഡ് അബുദാബിയാണ്. അവളും ഇടയ്ക്കിടയ്ക്ക് അവിടെ ആയിരിക്കും. അവൾ കാറ്റിങ്ങിലാണ് അവിടെ താമസിക്കുന്നത്. 2nd മകള് എം ഡി കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ എം ഡിയാണ്. അവളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഐ സി എം ആർ ഡൽഹിയിലാണ്. അവളുടെ ഹസ്ബൻഡ് ഐ എസ് ഓഫീസറാണ്. മൂത്ത മകളുടെ ഹസ്ബൻഡ് ബിസിനസ്സുകാരനാണ്. എം ബി എ ഒക്കെ പാസ്സായിട്ടുള്ള ആളാണ്. മകൻ എൻജിനീയറിങ്ങിന് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവൻ എം എസ് എടുക്കാനായിട്ട് അമേരിക്കയിൽ പോയി. അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ സഫായിട്ട് അവിടെ തന്നെ ഓക്കെ ചെയ്യാം. എനിക്ക് ഞങ്ങളൊരു ബിസിനസ് ഫാമിലിയാണ്. ഞങ്ങളുടെ എൻ്റെ ഫാമിലി
1: മക്കള് അവർ പഠിക്കാൻ പോയി കഴിഞ്ഞാലേ പിന്നെ എൻ്റെ മകളും ഇതേപോലെ തന്നെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നില്ല.
0: എനിക്കും പറ്റിയ പരാവസ്ഥ അങ്ങനെയാണ്. എന്നുവെച്ചാൽ അവിടെ പഠിക്കാൻ വിട്ടു, കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ അവിടെ അവിടെ തന്നെ പ്ലേസ്മെൻറ്റായി. അവിടെ ജോലി ചെയ്യുകയാണ്. മൂത്ത കുട്ടികൾക്ക് മൂത്ത മകൾക്ക് 2 കുട്ടികൾ, ഇളയ മകന് മകൾക്ക് 1 കുട്ടി. മകൻ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ അമേരിക്ക ചെന്ന് പെട്ടു, അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പം 2000 എൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ പിന്നെ ഞാനും എൻ്റെ അച്ഛനും ഈ മോനും മാത്രമായപ്പോൾ അച്ഛൻ്റെയൊക്കെ നിർബന്ധം കഴിഞ്ഞ 2nd വിവാഹം കഴിച്ചു. അവിടെ സുലേഖ എന്നാണ് അവളുടെ പേര്. അതിപ്പോൾ ഞങ്ങളുടെ പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ സഫായിട്ട് എൻ്റെ വീട്ടിലൊരു എൻ്റെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മക്കളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു കുടുംബമാണ് എനിക്കുള്ളത്. ഭാര്യ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും എത്താണിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സന്തോഷകരമായ ജീവിതം പോകുന്നു. അതിനകത്തൊക്കെ ഞാൻ വലിയ ഭാഗ്യവാനാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ എന്താ പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം
1: ഏത് കാര്യം പിന്നെ വൈകി വന്നൊരു അംഗീകാരമാണ്.
0: തീർച്ചയായിട്ടും
1: അത് എല്ലാവരും അത് ആ രീതിയിൽ തന്നെയാണ് അത് പിന്നെ പറയുന്നതും. ഇത് എത്രയോ മുമ്പ് വരേണ്ട ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊല്ലത്തെ ജനങ്ങളെല്ലാം അങ്ങേ അറിയുന്ന എല്ലാവരും എടുത്തിട്ടുള്ളത് തന്നെ. ഏതായാലും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സന്തോഷം ഐശ്വര്യം മനസ്സമാധാനം ഉണ്ടാകട്ടെ. കൊല്ലം നഗരത്തെ ഏറ്റവും എൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ അങ്ങയുടെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുണ്ട്. അതിൽ ഒരുപാട് കൊല്ലത്തുകാരുണ്ട്, അല്ലാത്തവരുണ്ട്, നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ലൈവ് പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നിരവധിയായിട്ടുള്ള സന്ദേശങ്ങളാണ് കിട്ടുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ അമ്മമാർ സഹോദരിമാർ ക്യാൻസർ രോഗികളായിട്ടുള്ളവർ കിടപ്പ് രോഗികളായിട്ടുള്ളവർ രാവിലെ എഴുന്നേറ്റ ഉടനെ റേഡിയോ വെച്ചിട്ട് രാത്രി വരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മത്സ്യബന്ധനത്തിന് പോകുന്ന സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരന്മാർ അവിടെ അവർക്ക് നല്ല റേഞ്ച് കിട്ടും. അവരെല്ലാം ഈ റേഡിയോ ആണ് കേൾക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരോടെല്ലാം അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് ശരിക്കും ഇതൊരു ഞാൻ പറഞ്ഞല്ലോ വൈകി വന്ന ഒരു ഭാഗ്യം എന്ന നിലയിൽ മാത്രമല്ല ഇത് തീർച്ചയായിട്ടും ഇതൊരു ദൈവനിശ്ചയമായിട്ടാണ് ഞാൻ കാണുന്നത്. നഗരത്തിലുണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ ഓരോ നിമിഷവും ഞാൻ ചെലവഴിക്കുന്നത്. അതിൽ വേണ്ടത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം, അവരുടെ ഒരു പിന്തുണ. ആ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റു നഗരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു നഗരം എന്നുള്ള ആ പേരുദോഷം മാറ്റി നമുക്ക് കൊല്ലം നഗരം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും സുന്ദരമായ ഒരു നഗരമാക്കി മാറ്റാൻ കഴിയും. അതിന് കഴിയും എന്നുള്ളതിന് അവരുടെ എല്ലാവരുടെയും ഇത് എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് ഈ പരിപാടി ശ്രമിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.
1: വളരെ നന്ദി കൊല്ലം മേയർ ശ്രീ എ കെ ഹഫീസ്. ജനപഥം പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ജനപഥത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് കൊല്ലത്തിന്റെ ആരാധ്യനായ മേയർ ശ്രീ എ കെ ഹഫീസ്. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനപഥം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിൽ ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 9-4-4-6-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 9-4-4-6-20-27-60.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: This is Radio Santhanam 90.4 FM. Stay tuned.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
7: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. അപ്പുണ്ണി വി കെ എന്നിന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം നിർവഹിച്ച് 1984 പുറത്തിറങ്ങിയ ഒരു മലയാള പ്രണയ ചിത്രമാണ് അപ്പുണ്ണി. വി കെ എന്നിന്റെ തന്നെ പ്രേമവും വിവാഹവും എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ കഥ. അദ്ദേഹം എഴുതിയ ഒരേ ഒരു തിരക്കഥയും ഇതാണ്. ചിത്രത്തിൽ നെടുമുടി വേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മോഹൻലാൽ, മേനക, ഭരത് ഗോപി, സുകുമാരി എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. കണ്ണൂർ രാജൻ മാഷുടെ സുന്ദര സംഗീതം, KJ യേശുദാസാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
1: താരാട്ട്. 1981 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ താരാട്ടിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ബാലചന്ദ്രമേനോൻ രചിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിച്ചു. ശ്രീവിദ്യ, നെടുമുടി വേണു, ബാലചന്ദ്രമേനോൻ, ശാന്തി കൃഷ്ണ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മധു ആലപ്പുഴയാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. രവീന്ദ്ര മാഷിന്റെ മാജിക്കൽ സംഗീതം. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ആലാപനം.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതി. 1968 പുറത്തിറങ്ങിയ മിടുമിടുക്കി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ രചയിതാവ് KG സേതുനാഥാണ്. ക്രോസ്ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് സത്യനും ശാരദയുമാണ്. ഈ ചിത്രത്തിൽ സത്യൻ, ശാരദ, അടൂർ ഭാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അക്കാലത്തെ പ്രശസ്തരായ അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ഗാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രമാണിത്. ശ്രീകുമാരൻ നമ്പി സാറിന്റെ സുന്ദരമായ രചന, MS ബാബുരാജ് എന്ന ലിജൻഡിന്റെ ഈണം, ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച നിത്യഹരിത ഗാനം, ഇന്നും ഗാനമേളകളിൽ പാടാൻ തിരഞ്ഞെടുക്കുന്ന ആ സുന്ദര യുഗ്മഗാനം, ചാരികേശി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ സുന്ദര ഗാനം കേട്ടുവരാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
5: ഗാനവീതി തുടരുന്നു. സുജാത, ടി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് ക്ലാസിക് ഡ്രാമ. PV ഗംഗാധരനായിരുന്നു നിർമ്മാണം. പ്രേം നസീർ, ജയഭാരതി, KP ഉമ്മർ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്തു. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രം അതിലെ സംഗീത ഹിറ്റുകളുടെയും ദാസേട്ടന്റെയും ഈയിടെ അന്തരിച്ച അതുല്യ ഗായിക ആശാ ഭോസ്ലെയുടെയും ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെയും പേരിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. സുജാതയുടെ കഥ എഴുതിയത് KT മുഹമ്മദ് ആയിരുന്നു. തിരക്കഥ എഴുതിയത് ടി ഹരിഹരൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ ആയിരുന്നു സംഗീതം നൽകിയത്. മലയാള ചിത്രത്തിൽ ആശാ ഭോസ്ലെ പാടിയ ഒരേ ഒരു ഗാനം.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: ഗാനവീഥിയിലെ അവസാന ഗാനം വിദ്യാരംഭം ജയരായ് സംവിധാനം ചെയ്ത് ജി പി വിജയകുമാർ നിർമ്മിച്ച 1990 മലയാള ചലച്ചിത്രമാണ് വിദ്യാരംഭം. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് പ്രശസ്ത നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനാണ്. ഇതിലെ എഴുത്തച്ഛൻ എന്ന റിട്ടയേർഡ് അധ്യാപകനായി വേഷമിടുന്നത് നെടുമുടി വേണുവാണ്. ഗ്രാമത്തിലൊരു സ്കൂൾ സ്ഥാപിക്കണം എന്ന എഴുത്തച്ഛന്റെ സ്വപ്നം വൃഥാവിലാകുന്നു. പിന്നീട് സുധാകരനായി അഭിനയിക്കുന്ന ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കുന്നതുമാണ് വിദ്യാരംഭത്തിന്റെ പ്രമേയം. ഗൗതമി, കെ പി എസ് ലളിത, മുരളി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. കൈതപ്രം തിരുമേനിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം, ചിത്രാജിയുടെ സുന്ദരമായ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീതി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: This is Radio Santhanam 90.4 FM. Stay tuned.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ഋഷികേഷ് ആർട്ട് ഗാലറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷൻ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ഋഷികേഷ് ആർട്ട് ഗാലറി ഡയറക്ടർ ഗുരുപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ESA സബ്റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ഗുണഭോക്താക്കൾക്കും തൊഴിലുടമകൾക്കുമായി പരാതി പരിഹാര മേള സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 ESA കോർപ്പറേഷൻ സബ്റീജിയണൽ ഓഫീസിലാണ് പരിഹാര മേള സംഘടിപ്പിക്കുന്നത്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് മയ്യനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ എത്തി വിദ്യാർത്ഥികൾ ഡോക്ടർമാരെ ആദരിച്ചു. മയ്യനാട് കാക്കോട്ടുമുല ഗവൺമെന്റ് UP സ്കൂളിലെ മാതൃഭൂമി സീഡ് വിദ്യാർത്ഥികളാണ് ആശുപത്രിയിലെത്തി സീനിയർ ഡോക്ടർമാരെ ആദരിച്ചത്. സീനിയർ ഡോക്ടർ ശോഭ, ഡോക്ടർ അരുൺ ബാബു എന്നിവരെ അധ്യാപകരും PTA പ്രതിനിധികളും വിദ്യാർത്ഥികളും ചേർന്ന് പൊന്നാട അണിയിക്കുകയും ഉപകാരങ്ങൾ നൽകുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കേരളകര മാലിന്യ പരിപാലന പദ്ധതിയും ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് മുണ്ടക്കൽ ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂളിൽ കിസ് മത്സരവും മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ജനാഭിപ്രായ വേദിയുടെ നേതൃത്വത്തിൽ ഉപന്യാസ കവിതാരചന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. സ്ത്രീ ശാക്തീകരണവും ശിശുവയോജന ക്ഷേമവും എന്നതാണ് ഉപന്യാസ രചനാ വിഷയം. അഡ്വക്കേറ്റ് കുളമട ഉണ്ണി, മലയാളി സഭാ നഗർ 139 A ദേവള്ളി PO, കൊല്ലം 691009 എന്ന വിലാസത്തിൽ 25 മുമ്പ് അയക്കണം. ഓഗസ്റ്റ് 8 കൊല്ലത്ത് നടക്കുന്ന ഓണം സ്മൃതി സംഗമത്തിൽ സമ്മാനങ്ങൾ നൽകും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊല്ലം മെയിൻ ശാഖ SBI 71 പിറന്നാൾ ആഘോഷിച്ചു. ചടങ്ങിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എസ് ദീപ, ക്രെഡിറ്റ് അഡ്വൈസർ GS വെങ്കടേശ്വരൻ, കെ ഗോപാലൻ നായർ, ഗീത അശോകൻ, ഡോക്ടർ അനിൽ വിജയകുമാർ എന്നിവരെ ആദരിച്ചു. നിർമ്മാണ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും തൊഴിൽ നൈപുണ്യവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച 6 ദിവസത്തെ പരിശീലനത്തിൽ സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായി 30 അധ്യാപകർ പങ്കെടുത്തു. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസിലെ അംഗത്തൊഴിലാളികളുടെ മക്കൾക്ക് അനുവദിച്ചു വരുന്ന SSLC ക്യാഷ് അവാർഡിനുള്ള അപേക്ഷ ഓഗസ്റ്റ് 31 വരെ ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ സ്വീകരിക്കുന്നതാണെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. മുഖത്തല ഗ്രാമോദ്ധരണ ട്രസ്റ്റ് എൻ ചെല്ലപ്പൻ പിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലെ പുതിയ SPC ബാച്ചിന്റെ ഉദ്ഘാടനം കൊല്ലം കൺട്രോൾ റൂം പോലീസ് ഇൻസ്പെക്ടർ എസ് നിയാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ എം സജീം അധ്യക്ഷത വഹിച്ചു. വായന പക്ഷാചാരണത്തിന്റെ ഭാഗമായി ആശ്രാമം നാഷണൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് ആശ്രാമം ഭാസി അധ്യക്ഷത വഹിച്ചു. പ്രഭാഷകൻ ഹരി എസ് പിള്ള ബഷീർ അനുസ്മരണം നടത്തി. സെക്രട്ടറി സലീം നാരായണൻ, വൈസ് പ്രസിഡന്റ് P സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനായുള്ള അഭിമുഖം July 17 രാവിലെ 11 നടക്കുമെന്ന് ചെമ്പകശ്ശേരി എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ അറിയിച്ചു. ഗീത നസീറിന്റെ പുഞ്ചിരിയില്ലാത്ത സെൽഫി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം July 8 ബുധൻ വൈകുന്നേരം 4 തിരുവനന്തപുരം TGN ഹാൾ പ്രസ് ക്ലബിൽ നടക്കും. ചടങ്ങിൽ KG അജിത് കുമാർ സ്വാഗതം ആശംസിക്കും. R പാർവതി ദേവി അധ്യക്ഷത വഹിക്കും. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീമതി ആനി രാജ, ശ്രീമതി KK ശൈലജ ടീച്ചർ എന്നിവർ പുസ്തക പ്രകാശനം നടത്തും. ശ്രീമതി സുജ സൂസൻ ജോർജ്, ശ്രീമതി ഗീത നസീർ, ശ്രീമതി മേഴ്സി അലക്സാണ്ടർ എന്നിവർ നന്ദി അറിയിക്കും. ചാത്തന്നൂർ MES എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കീം എഞ്ചിനീയറിംഗ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സെന്റർ ആരംഭിച്ചു. കരുനാഗപ്പള്ളി HNG മാളിൽ പ്രവർത്തിക്കുന്ന സെന്ററിന്റെ സേവനങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സൗജന്യമായി ലഭിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് 9447667038 നമ്പർ ഒരിക്കൽ കൂടി 9400078900. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really? We can grow together.
10: Dr. Babu's Chest and Skin Allergy Center, High School Junction, Kollam. ശ്വാസകോശ, തൊക്കുരോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: വിശാലമായ ആകാശത്തെ ചില നിഗൂഢ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം സത്യമാണോ? നമ്മൾ കാണാത്ത എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ ശ്രീലക്ഷ്മി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് ജൂലൈ 2 വേൾഡ് UFO ഡേ. വിശാലമായ ഈ ആകാശത്തെ എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര നക്ഷത്രങ്ങളെ പറ്റിയും നിരവധി ഗാലക്സികളെയും ഗ്രഹങ്ങളെയും ഇനി നാം അല്ലാതെ മറ്റൊരു ജീവൻ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്നറിയാനുമൊക്കെയുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടാകാറുണ്ട്. അജ്ഞാതമായ പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാനും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിവസം. തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളുടെ സാധ്യതകളെക്കുറിച്ചും അവബോധം നടത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 2 ലോക UFO ദിനം ആചരിക്കുന്നത്. ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ ഒരു നിഗൂഢ വസ്തു തകർന്നു വീണ റോസ്വെൽ സംഭവം നടന്ന ദിവസമാണ് 1947 ജൂലൈ 2. UFO ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി ഇത് കണക്കാക്കപ്പെടുന്നു. അനന്തമായ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം. അറിയും തോറും അതിനാഴം കൂടുന്നു. ഇനിയും എത്രയെത്ര രഹസ്യങ്ങളാണ് ഈ പ്രപഞ്ചം നമുക്കായി കരുതി വെച്ചിട്ടുള്ളത്! പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763.
6: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
10: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
10: പിന്നെ
9: ചിട്ടിയാണ് അടിച്ചത്.
11: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
12: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
11: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
12: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
11: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
12: 9446340979.
11: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
12: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
11: Really, we can grow together.
0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
13: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 2. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായതും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കത്ത് പ്രവർത്തനം ആരംഭിച്ചതും സ്റ്റീവ് ഫോസറ്റ് ബലൂണിൽ ലോകം ചുറ്റിയ ആദ്യ വ്യക്തിയായി മാറിയതുമൊക്കെ ഒരു ജൂലൈ 2. ജൂലൈ 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 2. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1916 ജൂലൈ 2 1972 ജൂലൈ 2 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭുട്ടോയും സിംല കരാറിൽ ഒപ്പുവെച്ചത്. 1947 ജൂലൈ 2 നിർമ്മിച്ച അറ്റോമിക് പവർ സ്റ്റേഷന്റെ ആദ്യ യൂണിറ്റ് മദ്രാസിനടുത്തുള്ള കൽപ്പാക്കത്ത് പ്രവർത്തനം ആരംഭിച്ചത് 1983 ഇന്നേ ദിവസമായിരുന്നു. 2002 ജൂലൈ 2 ബലൂണിലും ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റിലും ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. 2. ലോക UFO ദിനം. അജ്ഞാത പറക്കുന്ന വസ്തുക്കളെയും അന്യഗ്രഹ ജീവികളുടെ സാധ്യതകളെക്കുറിച്ചും ചിന്തിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആഘോഷിക്കുന്ന വാർഷിക പരിപാടിയാണ് ലോക UFO ദിനം. പസഫിക് സമുദ്രത്തിലെ മുറുറോവയിൽ ഫ്രാൻസ് ആണവ പരീക്ഷണങ്ങൾ നടത്തിയത് 1966 ജൂലൈ 2 അമേരിക്കയിലെ വോമോണ്ട് നഗരത്തിൽ അടിമത്തം അവസാനിപ്പിച്ചത് 1777 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു. ഛത്രപതി ശിവജി ടെർമിനസ് സ്റ്റേഷൻ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് 2008 ജൂലൈ 2
14: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
15: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
16: Radio Santhanam 90.4 FM il ippol kelkam Vyasa Prasadam. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

പാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

0: చేస్తున్నామా?
1: హరి ఓం. డూయింగ్ జస్టిస్ టు యువర్ సెల్ఫ్ బై నోయింగ్ హూ ఆర్ యు.
0: കേട്ടില്ലേ,
1: ഇപ്പൊ നമ്മളോട് നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെന്ന് അറിയലാകുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പറയുന്നത് ഈ വിദ്യ തത്വമസി ഉപദേശം, അഹം ബ്രഹ്മാസ്മി എന്ന റിയലൈസേഷൻ. ഇത് എത്രയോ ജന്മജന്മാന്തരങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കുന്നു പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. ഇതിന്റെ പാവനത്വം മനസ്സിലായോ? വിതിൻ നോ ടൈം കോടി ജന്മകൃത പാപങ്ങളെ കത്തിച്ചു കളയും, ധർമാധർമ്മ സംസ്കാരങ്ങളെയൊക്കെ ഹനിക്കും. എന്താ കാരണം? അതൊക്കെ പെട്ടെന്ന് അപ്രസക്തമായി. ഭഗവാൻ രമണ മഹർഷി പറയുന്ന ഒരു ദൃഷ്ടാന്തം, ഒരാൾക്ക് 10 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്നാമത്തെ ആളെ കല്യാണം കഴിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആളെ കല്യാണം കഴിച്ചത്. അയാളെ കല്യാണം കഴിച്ച് 5 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത കല്യാണം കഴിച്ചത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇപ്പൊ എത്ര വയസ്സ്? അത് നിങ്ങൾ സൗകര്യം പോലെ കണക്കൂട്ടിക്കോളും. അയാൾക്ക് എത്ര വയസ്സായാലും ശരി, അയാൾ മരിച്ചു എന്ന് വിചാരിക്കുക. മരിക്കുമ്പോൾ ഈ 10 പേരും വിധവകളാവാൻ പോവുക. ആദ്യം കല്യാണം കഴിച്ച ആൾ ആദ്യം വിധവയായി, പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആള്. അങ്ങനെയാണോ? അല്ല. ഇയാള് മരിക്കുന്നതോടെ ഇവരൊക്കെ വിധവകളായി. ഇതുപോലെ ഈ അറിവ് സംഭവിക്കുന്നതോടെ സഞ്ചിതവും ആഗാമിയും പ്രാരബ്ധവും ഒക്കെ ഡിസ്മിസ്ഡ്, കാൻസൽഡ്, ഡിലീറ്റഡ്, ഡിലീറ്റഡ് ഫോർ എവർ. ഡസ്റ്റ്ബിന്നിൽ പോയി കിടക്കില്ല. ക്ലിയർ? രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതം ഉത്തമം. അതികേമാണ് ഈ വിദ്യ എന്ന് ഉത്തമം. അനേക ജന്മ സഹസ്ര സഞ്ചിതാനാം സർവേഷാമപി പാപാനാം സ്ഥൂല സൂക്ഷ്മ അവസ്ഥാനാം തത്കാരണസ്യ ച അജ്ഞാനസ്യ സദ്യ ഉച്ഛേദകം. ഈ സകല പാപങ്ങൾക്കും കാരണമായ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തി എന്ന് പറയേ. അറിവില്ലായ്മയാണ് അടിസ്ഥാനപരമായ പാപം, അത് ഇല്ലാതാക്കുന്നു. പ്രത്യക്ഷം ഇവിടെ പറഞ്ഞു വരുമ്പോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? രാജവിദ്യയാണ്, രാജഗുഹ്യമാണ്, പവിത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നമുക്ക് പറ്റി ഏർപ്പാടാവില്ല എന്ന് തോന്നിയേക്കാം. ഭഗവാൻ പറയുന്നു, നോ നോ നോ നോ നോ നോ, പ്രത്യക്ഷം. യു വിൽ ഹാവ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി ഈവൻ നൗ ദേ ആർ സീയിങ് എന്നാണ്. അല്ലാതെ വൺസ് അപ്പോൺ എ ടൈം ഫ്യൂ ഗോട്ട് ദാറ്റ് റിയലൈസേഷൻ ആൻഡ് എവറിഥിങ് എൻഡ്സ് ദേർ എന്നല്ല എന്ന് പറയാൻ. എന്നോ ആരോ റിയലൈസ് ചെയ്തു. നോ മോർ റിയലൈസേഷൻ ഈസ് അവൈലബിൾ. നോ, മനസ്സിലായില്ലേ? പിന്നെയോ, നിങ്ങൾക്കും എക്സ്പീരിയൻസ്, ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഡയറക്റ്റ് ഇൻ ദി സെൻസ്, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ, അതെ വയറ് നിറഞ്ഞാ പറയണം കേട്ടോ, എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ കഴിച്ചു എന്നാരെങ്കിലും പറയാറുണ്ടോ? വയറ് നിറഞ്ഞു എന്നുള്ള കാര്യം ആരറിയ? നമുക്കറിയാം. ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാം പ്രത്യക്ഷാവഗമോ. യു വിൽ ഹാവ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. പ്രത്യക്ഷേണ സുഖാദേഹേവാവഗമഃ, സുഖമൊക്കെ അനുഭവിക്കുന്നില്ലേ, അതുപോലെ. ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാ, പറയാൻ പോലും പറ്റില്ല. ശ്രീ നാരദര് പറയണത് മൂക്ക ആസ്വാദവത്. മൂകന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, മൂകൻ എങ്ങനെ ആസ്വദിക്കുന്നത്? അതുപോലെ പ്രത്യക്ഷാവഗമം. അനേക ഗുണവത അപി ധർമ്മവിരുദ്ധം ദൃഷ്ടം. ഈ കുറേ ഓഫറൊക്കെ കാണുമ്പോൾ, വലിയ വായയിൽ അതിന്റെ വിശേഷമൊക്കെ പറയുമ്പോ നമുക്ക് ഡൗട്ട് കൊടുക്കും, ഇതിലെന്തോ പാരയുണ്ടല്ലോ, സംശയിച്ചു പോകുന്നു. പറയാ ഇത്രയൊക്കെ കൊള്ളാമെങ്കിൽ അത് ധർമ്മവിരുദ്ധമായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അനുമാനിക്കുന്നു. ഭഗവാൻ പറയുന്നു, നോ നോ നോ നോ നോ നോ നോ. പിന്നെയോ, ധർമ്മ്യം ധർമാതനപേതം. ഇത് അധർമ്മമാണെന്ന് വിചാരിക്കരുതേ, ഷോർട്ട് കട്ട് ഒന്നും അല്ല എന്നർത്ഥം. ധർമ്മ്യം ധർമാത് അനപേതം, ധർമ്മവിരുദ്ധമേ അല്ല. കേട്ടല്ലേ, ഇപ്പോഴാണ് നമ്മൾ അധർമ്മത്തിൽ പെട്ടിരിക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപികളായ ഞാൻ, നമ്മൾ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ മഹാ അധർമ്മം. കാരണം എന്താണ്? സച്ചിദാനന്ദമാണ് ധർമ്മം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് മഹാധർമ്മം. മനസ്സിലാവണില്ലേ? ഇത് ധർമ്മ്യമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവണില്ലേ? ഇനിയോ, ഇതിലേക്കുള്ള യാത്രയും ലോകോപകാരപ്രദമായിരിക്കും എന്നും ഓർമ്മിക്കാം. അല്ലാതെ ആർക്കും ഒരു നോവും സമ്മാനിക്കുന്നതാവില്ല. അതുകൊണ്ടും ധർമ്മ്യം. എഗ്രീഡ്. പക്ഷേ ഒരു സംശയം. എന്താ സംശയം? ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ അല്പായാസാനാം കർമ്മണാം സുഖസമ്പാദ്യാനാം അല്പഫലത്വം ദുഷ്കരണാം ച മഹാഫലത്വം ദൃഷ്ടം ഇതി. ഇത് സമ്പാദിക്കാൻ ഇഷി ബുദ്ധിമുട്ടും തോന്നുന്നു. കാരണം എളുപ്പത്തിൽ കിട്ടിയത് എളുപ്പത്തിൽ പോകും. ഈ ബോംബെ മിഠായി അങ്ങനെയല്ലേ പറയാ, ബൾക്കായിട്ട് കിട്ടും, നമുക്ക് എന്തൊരു ആവേശവും സന്തോഷവും ഒക്കെയാ, പക്ഷെ തീർന്നു എന്ന് പറയാ. അല്പഫലത്വം. അങ്ങനെയാണോ തീർന്നു പോവോ? അപ്പൊ എങ്ങനെയുള്ളത് നേടണം? കഷ്ടപ്പെട്ട് നേടിയാലേ കാലാകാലങ്ങളിൽ നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. ഈ കാര്യം സംശയിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, നനനനനന പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും. ഇറ്റ്സ് വെരി ഈസി ടു ഫോളോ. കേട്ടില്ലേ? പ്ലീസ് ഡോണ്ട് ക്വിറ്റ്. ഉപേക്ഷിച്ചു പോവരുതേ. I think it is very complicated, but no, it is very easy to follow. Okay, susukham kartum. Anganeyanengi adu vayan theerno illa. Avyayam, once you realized it is forever. Avyayam nashikkuye illa. തസ്മാത് സർവോത്കൃഷ്ടത്വാത് ശ്രദ്ധയേയമേവ ആത്മജ്ഞാനം. ഇത്രയും ഉത്കൃഷ്ടമായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യു മസ്റ്റ് ഗിവ് അറ്റൻഷൻ ടു ഇറ്റ്. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ നമ്മൾ തുടർന്ന് കാണും, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഭഗവാൻ പറഞ്ഞതിനെ സ്വാമി വലിയ വായയിൽ വളരെ വിസ്തരിച്ചൊക്കെ പറഞ്ഞു, പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് കേട്ട് നോക്കിയിട്ട് തീരുമാനിക്കാം. എന്തായാലും സ്വാമിക്ക് ബോധ്യപ്പെട്ടതാ, ഇത് വളരെ ലളിതമാണ്, ഇത് അനായാസം സാധിക്കുന്നതാണ്, ജന്മജന്മാന്തര പാപങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. കേട്ടില്ലേ? അങ്ങനെയുള്ള രാജവിദ്യ, രഹസ്യവിദ്യ കേട്ടോളൂ, ശ്രദ്ധസ്വ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ബട്ട് വാട്ട്? ബട്ട് അശ്രദ്ധധാനാ പുരുഷാഃ ധർമ്മസ്യാസ്യ പരന്തപഃ. അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാരവർത്മനി. അശ്രദ്ധാന പുരുഷ, ശ്രദ്ധയില്ലാത്ത പുരുഷന്മാർക്ക് അസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തിന്റെ വിഷയത്തിൽ പ്രാപ്തി സാധ്യമാവില്ല. അതുകൊണ്ട് എന്തേ വേണ്ടോ? ശ്രദ്ധസ്വ. ശ്രദ്ധസ്വ എന്ന് പറഞ്ഞാല് ടീച്ചർ ചൂരൽ വടി ഉപയോഗിച്ച് ഡെസ്കിൽ അടിച്ച് പൊട്ടിപ്പാറ്റിട്ട് ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതല്ല. പൊടിപാറ്റൽ ശ്രദ്ധിക്കലല്ല. ശ്രദ്ധസ്വ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശ്വസിക്കൂ, വിശ്വസിക്കൂ എന്ന്

0: എന്താ അർത്ഥം? ഗുരു കാരുണ്യത്തിൽ, ശാസ്ത്ര പ്രസാദത്തിൽ വിശ്വസിക്കൂ. ഇഫ് യു ഹാവ് ഫെയ്ത്ത് യു വിൽ ബി സേവ്ഡ്. വിശ്വാസം, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൈൻഡ് ബിലീഫ് അല്ല. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യ ബുദ്ധി അവധാരണ. അത് നമുക്ക് നാളെ കാണാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

சாந்தனம் 90.4 FM. Stay tuned.

0: Soda, ചില പരിപാടി.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
2: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടം.

0: ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കായ്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ 4-ാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESI നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർ നാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് 1-ാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ 1-ാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
1: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. 3-ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. 1-ൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മിതമായ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കൂ എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
1: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിന് ശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 കസിൻ ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96-ാമത് ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77,502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്ലസ് 1 മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി MJോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം കർമ്മയോഗി എന്ന ചിത്രത്തിന് വേണ്ടി അനൂപ് ശങ്കർ പാടിയത്.
6: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Music with Radio Sandhvanam 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ഇപ്പോൾ കേരളത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്നത് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭയാണല്ലോ. ഈ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരെയും അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തെയും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ കൂടുതലായി പരിചയപ്പെടാം. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ച കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ്. നിയമസഭയിലെ ശക്തമായ ഇടപെടലുകളിലൂടെയും പ്രതിപക്ഷ നേതാവെന്ന നിലയിലെ പ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ അദ്ദേഹം 2026 UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചു. പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം, പ്രവാസി കാര്യങ്ങൾ, അഖിലേന്ത്യാ സർവീസുകൾ, തെരഞ്ഞെടുപ്പ്, ഭരണപരിഷ്കാരം തുടങ്ങി 35 വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റ് മന്ത്രിമാർക്ക് അനുവദിക്കാത്ത വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തിൽ

ഏറ്റവും അനുഭവ സമ്പന്നരായ നേതാക്കളിൽ ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ അദ്ദേഹം ഭരണപരിചയത്തിന്റെ കാര്യത്തിൽ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. മന്ത്രിസഭയിൽ ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ദേവസ്വം, ഭക്ഷ്യസുരക്ഷ, മയക്കുമരുന്ന് നിയന്ത്രണം എന്നീ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായ ശ്രീ കെ മുരളീധരനാണ്. മുൻപ് 2004 AK ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തന പരിചയവുമുണ്ട്. കേരളത്തിലെ ഏറ്റവും പരിചയസമ്പന്നരായ മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. മുൻപ് UDF മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീ VD സതീശൻ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് വ്യവസായം, വാണിജ്യം, വിവര സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ, മൈനിംഗ് ആൻഡ് ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ എന്നീ വകുപ്പുകൾ നൽകിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലൂടെയും മാധ്യമങ്ങളിലും സംസ്ഥാനതല സംഘടനാ പ്രചാരണങ്ങളിലും പാർട്ടിയെ പതിവായി പ്രതിനിധീകരിക്കുന്നതിലൂടെയും അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ MLiju. മന്ത്രിസഭയിൽ ആദ്യമായി എത്തുന്നു, എക്സൈസിന്റെയും സഹകരണത്തിന്റെയും ചുമതല വഹിക്കുന്നു. ശ്രീ റോജി MJോൺ അങ്കമാലി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. സംസ്ഥാന നിയമസഭാ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ, സാങ്കേതിക വിദ്യാഭ്യാസം, കൃഷി, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള മറ്റ് സർവകലാശാലകൾ, പ്രവേശന പരീക്ഷ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. കുണ്ടറ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു യുവജന നേതാവാണ് ശ്രീ PC വിഷ്ണുനാഥ്. മുൻപ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ക്ഷേമനിധി ബോർഡ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ് ശ്രീ സണ്ണി ജോസഫ്. വടക്കൻ കേരളത്തിലെ ശക്തമായ സംഘടനാ വേരുകൾക്ക് അദ്ദേഹം പ്രശസ്തനാണ്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനേർട്ട് എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത്. വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള നിയമസഭാംഗവും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ TC സിദ്ദിഖാണ് കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ് ശ്രീ ഷംസുദ്ദീൻ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം എന്നിവയാണ്. വേങ്ങര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവായ ശ്രീ KM ഷാജിയാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ PK ബഷീർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നിയമസഭാംഗമാണ്. മലപ്പുറത്തെ ഏറനാട് നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്നുള്ള മറ്റൊരു വളർന്നുവരുന്ന നേതാവായ ശ്രീ VE അബ്ദുൾ ഗഫൂറാണ് ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി എന്നിവയുടെ ചുമതല വഹിക്കുന്നത്. UDFലെ കേരള കോൺഗ്രസ് വിഭാഗത്തിലെ മുതിർന്ന നേതാവാണ് ശ്രീ മോൻസ് ജോസഫ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന വകുപ്പുകൾ ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം എന്നീ വകുപ്പുകളാണ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ നേതാവും പിറവത്ത് നിന്നുമുള്ള നിയമസഭാംഗവുമാണ് ശ്രീ അനൂപ് ജേക്കബ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു. കേരളത്തിലെ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSPയുടെ നേതാവും സംസ്ഥാനത്തെ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയുമാണ് ശ്രീ ഷിബു ബേബി ജോൺ. ഇപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽഡ് എക്സലൻസ് എന്നിവയാണ്. CMPയുടെ നേതാവും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുള്ള UDFന്റെ മുതിർന്ന നേതാവാണ് ശ്രീ CP ജോൺ. റോഡ് ഗതാഗതം, മോട്ടോർ

0: വാഹനങ്ങൾ, ജലഗതാഗതം എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ശ്രീമതി കെ എ തുളസി പാർട്ടിയുടെ തദ്ദേശ ഭരണത്തിലും അടിസ്ഥാന വികസനത്തിലും പ്രാതിനിധ്യവും ശ്രദ്ധയും കൊണ്ടുവന്ന വനിതാ നേതാവാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനത്തിന്റെ ചുമതലയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. യു ഡി എഫിന്റെ വളർന്നുവരുന്ന യുവജന നേതാവാണ് ശ്രീ ഒ ജെ ജനീഷ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിജയിച്ചത്. കേരള മന്ത്രിസഭയിൽ സ്പോർട്സ്, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ് എന്നീ വകുപ്പുകളാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. വണ്ടൂരിനെ പ്രതിനിധീകരിക്കുന്ന മുതിർന്ന നേതാവും നിയമസഭാംഗവുമാണ് ശ്രീ എ പി അനിൽകുമാർ. മുൻ യു ഡി എഫ് സർക്കാരുകളിൽ ടൂറിസം, പട്ടികജാതി പിന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് മന്ത്രിയായി പ്രവർത്തിച്ച പരിചയമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചുമതല വഹിക്കുന്ന വകുപ്പുകൾ റവന്യൂ, സർവേയും ഭൂരേഖകളും ഭൂപരിഷ്കരണവും ഉൾപ്പെടുന്നു. മന്ത്രിസഭയിലെ മറ്റൊരു വനിതാ മന്ത്രിയായ ശ്രീമതി ബിന്ദു കൃഷ്ണ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും സാമൂഹിക പ്രവർത്തകയുമാണ്. പാർട്ടിയുടെ നിരവധി പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. തുടർന്ന് ശ്രീ വി ഡി സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിലവിൽ വനിതാ ശിശുവികസനം, തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ വഹിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം, തൊഴിലാളി ക്ഷേമം, മൃഗസംരക്ഷണ മേഖലയിലെ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന മന്ത്രിയായാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരെ കൂടി പരിചയപ്പെടാം. ശ്രീ തിരുവഞ്ചിയൂർ രാധാകൃഷ്ണനെയും ശ്രീമതി ഷാനിമോൾ ഉസ്മാനെയും. ശ്രീ തിരുവഞ്ചിയൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കോട്ടയം ജില്ലയിലെ പ്രമുഖനായ രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. നിരവധി തവണ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആഭ്യന്തരം, വനം, ഗതാഗതം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളുടെ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2026 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയുടെ നടപടികൾ ഭരണഘടനയ്ക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി നിഷ്പക്ഷമായി നിയന്ത്രിക്കുക, സഭയിൽ അച്ചടക്കവും ക്രമവും ഉറപ്പാക്കുക, അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് സ്പീക്കറുടെ പ്രധാന ചുമതലകൾ. കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവും ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗവുമാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. മഹിളാ കോൺഗ്രസിലൂടെയും പാർട്ടിയുടെ സംഘടനാ രംഗത്തും ദീർഘകാല പ്രവർത്തന പരിചയമുള്ള അവർ 2026 കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി പ്രവർത്തിക്കുന്നു. സ്പീക്കറുടെ അഭാവത്തിൽ സഭയ്ക്ക് അധ്യക്ഷയാകുകയും സഭാ നടപടികൾ സുഗമമായും നിഷ്പക്ഷമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്പീക്കറെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രധാന ഉത്തരവാദിത്തം. ശ്രീ വി ഡി സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെയും സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പറ്റിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ അറിയാം അറിവ് നേടാമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എപ്പിസോഡ് ശ്രോതാക്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് പ്രീത.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ വിശദമായി. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായിച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് ജപ്പാൻ ദോണോ ഇക്കോണോമിക് സെക്യൂരിറ്റി ഓർ എനർജി സെക്യൂരിറ്റി കാ റോഡ് മാപ്പ് തയ്യാർ കിയാ ഹൈ. എനർജി സെക്യൂരിറ്റി കെ ക്ഷേത്ര മേ ഭീ

0: ബിബിജി റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ ബിബിജി റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് ജി റാം ജി യോജന പൂരെ 125 ദിൻ മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനെ കി ബാത് പ്രധാനമന്ത്രി ഏസെ നീ കഹ രഹേ പെഹലെ സാൽ ഹി വികസിത് ഭാരത് ജി റാം ജി യോജന മേ കേന്ദ്ര നേ ജോ അപ്ന പൈസ ദിയാ ഹേ വോ ഹേ 95,600 കരോഡ് റുപ്യ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ तो एक साल में ही खर्च होंगे 151,282 करोड़ रुपया.
0: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142 ദശലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാ ഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നെയിനും നാളെ ഇറാനിലെത്തും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കൽ ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നു പിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ

0: പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കും മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രേലിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: യുവവാണി.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

അമൃതസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഓരോ യാത്രകളും അന്വേഷണങ്ങളാണ്. യാത്രയുടെ ഒടുവിൽ നവീകരിച്ച മനസ്സും ശരീരവുമായാണ് നാം വീട്ടിലേക്ക് എത്തുന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൽ നിന്നുള്ള മോചനമായാണ് ഞങ്ങൾ യാത്രകളെ കാണുന്നത്. വിനോദത്തിനും വിജ്ഞാനത്തിനും സൗഹൃദത്തിനും വേണ്ടിയുള്ള സഞ്ചാരങ്ങൾ സമ്മാനിക്കുന്ന ഉണർവുകൾ തന്നെയാണ് യാത്രകളുടെ ആവേശം. ഒരു യാത്രയെങ്കിലും നടത്താത്തവർ ചുരുങ്ങും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സുന്ദര സഞ്ചാരം ഒരു കുടുംബത്തെയെങ്കിലും വിനോദസഞ്ചാരത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി. ഭാരതത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് യാത്രാ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകൾ ഉണ്ടെങ്കിലും 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അഗത്തി ദ്വീപിലായിരുന്നു ഞങ്ങൾ വിമാനമിറങ്ങിയത്. ഈ ദ്വീപിൽ മാത്രമേ വിമാനത്താവളമുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ എയർപോർട്ടിൻ്റെ നിർമ്മിതിക്കായി തൊട്ടടുത്തുള്ള കൽപ്പേറ്റി ഐലൻഡിലെ തെങ്ങുകൾ മുറിച്ചു മാറ്റിയതോടെ അവിടെയുള്ള ജലങ്ങൾ പലായനം ചെയ്ത കാര്യവും പറഞ്ഞിരുന്നു. സാഹസിക സാഗര വിനോദങ്ങളുടെ സിരാകേന്ദ്രമായ ലക്ഷദ്വീപിൽ നടത്തിയ സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ചും കടലാഴങ്ങളിൽ കണ്ട കടൽ സമ്പത്തിനെ കുറിച്ചും പറഞ്ഞിരുന്നു. വർണ്ണ മത്സ്യങ്ങളുടെ താവളങ്ങളായ പവിഴാരാമങ്ങളുടെ അസുലഭ ഭംഗിയും വിവരിച്ചിരുന്നു. കടൽ നടത്തവും കയാക്കിങ്ങും നടത്തിയ വിവരം പറഞ്ഞത് ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കയാക്കിംഗ് നടത്തിയത്. അതാകട്ടെ അറേബ്യൻ കടലിൽ.

സമുദ്രാന്തർഭാഗ ദർശനം കഴിഞ്ഞെത്തി അന്താൻ ബീച്ചിൽ വിശ്രമിച്ചതും കുട്ടികൾ പാർക്കിലെ കളി ഉപകരണങ്ങളിലും മണ്ണിലും കളിച്ചതും പറഞ്ഞിരുന്നു. അവിടുത്തെ മത്സ്യ വിഭവങ്ങളുടെ രുചി ഇപ്പോഴും നാവിൽ തെളിയുന്നു. കിലാഞ്ചിയും മധുരക്കറിയും കഴിച്ചത് ഓർക്കുമ്പോൾ വായിൽ വെള്ളമോറുന്നു. ഡോൾഫിൻ വാച്ചിന് പോകാനായി ഹോം സ്റ്റേക്ക് സമീപം നങ്കൂരമിട്ട ബോട്ടിൽ കുറച്ചുനേരം കടലിലൂടെ നടന്നു ചെന്ന് ഏണി വഴി കയറിയ കാര്യവും ബോട്ടിന്റെ പിറകുവശം ഗ്രൂപ്പിലെ വനിതകൾ കൈയടക്കിയതും പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ഇനി ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. യാത്ര ഒരു മണിക്കൂറോളമായപ്പോൾ ബോട്ടിന്റെ വേഗത കുറച്ചുകൊണ്ട് ഡോൾഫിനുകളെ കാണാനുള്ള അവസരം ഒരുക്കി തന്നു. കുറച്ച് ഡോൾഫിനുകൾ ചാടി രസിക്കുന്നത് കാണാനായി. ഡോൾഫിൻ കാഴ്ച ഒരുതരം ഭാഗ്യമാണ്, ഞങ്ങളെ ഭാഗ്യം തുണച്ചു എന്ന് പറയാം. വീണ്ടും മുന്നോട്ട്. ഈ യാത്രയിലുടനീളം അടുത്തുള്ള ദ്വീപുകളുടെ ദൂര കാഴ്ച ലഭിച്ചിരുന്നു. പച്ച പുതച്ചു നിൽക്കുന്ന ബംഗാരൻ ദ്വീപായിരുന്നു അതിൽ പ്രധാനം. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ കരുതിയിരുന്ന ബിസ്ക്കറ്റുകളും വറവകളും എല്ലാവർക്കുമായി വിതരണം ചെയ്യാൻ ആരംഭിച്ചു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരും സ്നാക്കുകൾ ഓരോരുത്തർക്കും നൽകി സ്നേഹവും ആഹ്ലാദവും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടി കുറുമ്പന്മാർ ബിസ്ക്കറ്റും മുറുക്കും കടലിലേക്ക് ഇട്ടതോടെ കൂട്ടത്തോടെ മത്സ്യങ്ങളെത്തി അത് തിന്നാൻ തുടങ്ങി. നയനമനോഹരമായ കാഴ്ച സമ്മാനിച്ച മത്സ്യങ്ങളോട് നന്ദി എന്ന രീതിയിൽ എല്ലാവരും മത്സ്യങ്ങളെ പൂട്ടാൻ തുടങ്ങി. വർണ്ണ ശബളിമയിൽ ആറാടി നിൽക്കുന്ന മത്സ്യങ്ങളുടെ പ്രകടനവും സൗന്ദര്യവും ആവോളം ആസ്വദിക്കാൻ കഴിഞ്ഞൊരു യാത്ര കൂടിയായിരുന്നു ഇത്. ഉഗ്രപ്രതാപത്തോടെ പകലോൻ പ്രകാശം ചൊരിഞ്ഞെങ്കിലും വേഗത്തിലുള്ള ബോട്ട് യാത്ര സമ്മാനിച്ച കടൽക്കാറ്റിൻ്റെ തലോടലിൽ ചൂടറിഞ്ഞതേയില്ല. ഒരു രസത്തിന് ഞാൻ ബോട്ടിൻ്റെ അമരത്തിൽ കയറിയിരുന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തു. ബോട്ടിലെ ഒരു ജീവനക്കാരൻ എൻ്റെ ഫോട്ടോയും എടുത്ത് സഹായിച്ചു. നീല ജലാശയത്തിൽ നീന്തി തുടിക്കുന്ന ഹംസങ്ങളെപ്പോലെ തലങ്ങും വിലങ്ങും ഓടി രസിക്കുന്ന ബോട്ടുകൾ ആഹ്ലാദാരവം പൊഴിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാട്ടുവെച്ചുകൊണ്ടും നമ്മെ കടന്നു പോകുന്ന സഞ്ചാരികൾ, അനന്തസാഗരത്തിൻ്റെ വിശാലതയിൽ നിർവൃതി കൊള്ളുന്ന യാത്രികർ, കുറച്ച് ബോട്ടുകൾ നങ്കൂരമിട്ടിരിക്കുന്ന കടൽ മധ്യത്തിൽ ഞങ്ങളുടെ ബോട്ടും അടുപ്പിച്ച് നങ്കൂരമിട്ടു. യാത്രയിലുടനീളം ബോട്ടിലെ ജീവനക്കാർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ചെറുതും വലുതുമായ കുറച്ച് മത്സ്യങ്ങളെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഉച്ചയായി. വിശപ്പ് മാടി വിളിക്കാൻ തുടങ്ങി. ബോട്ട് നങ്കൂരമിട്ടത് തന്നെ ഉച്ചഭക്ഷണത്തിനായിരുന്നു എന്ന് വേഗം മനസ്സിലാക്കി. കൈ കഴുകി ഓരോരുത്തരായി ഭക്ഷണ പോയിന്റിൽ നിന്നും ഭക്ഷണവും ഓരോ കുപ്പി വെള്ളവും എടുത്ത് സീറ്റുകളിലിരുന്ന് തീറ്റ ആരംഭിച്ചു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പറയാം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്തനം 90.4 FM ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്ത്യ മഹാരാജ്യത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണ് പറഞ്ഞു വരുന്നത്. വിമാനത്താവളമുള്ള ഏക ദ്വീപായ അഗത്തിയിൽ നടത്തിയ യാത്രയുടെ വിവരണമാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാവിലെ തന്നെ അതിദ്രുത സാഗരയാത്ര നടത്തി ഡോൾഫിനുകളെ കാണാനായി പുറപ്പെട്ട കാര്യവും ഭാഗ്യം കൊണ്ട് ഡോൾഫിനുകളെ കാണാൻ കഴിഞ്ഞതും പറഞ്ഞിരുന്നു. ഇന്നോളം നൽകിയ സ്നേഹപൂർവ്വമുള്ള പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും നിസ്സീമമായ പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. നീലാകാശം കടലിന് സമ്മാനിച്ച മനോഹാരിതയിലൂടെ അതിവേഗം ബോട്ട് യാത്ര നടത്തിയപ്പോൾ ലഭിച്ച ആഹ്ലാദവും കടൽക്കാറ്റ് നൽകിയ കുളിർമയും വിവരണാതീതമാണ്. ആനന്ദ നിർവൃതി എന്ന് ഒറ്റ വാക്ക്. ഡോൾഫിനുകളെ കണ്ട ശേഷം ബോട്ട് നങ്കൂരമിട്ടത് ഉച്ചഭക്ഷണത്തിനായിരുന്നു എന്ന് പറഞ്ഞതും ഓരോരുത്തരായി കൈകൾ കഴുകി ഒരു പാത്രം ഭക്ഷണവും ഒരു കുപ്പി വെള്ളവുമായി കസേരകളിലിരുന്ന് ഭക്ഷണം ആരംഭിച്ച കാര്യം പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ദ്വീപ് വിശേഷങ്ങൾ കേൾക്കാം. സസ്യബുക്കുകൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും ചോറും സാമ്പാറും പപ്പടവും അച്ചാറും തോരനും അടങ്ങിയ സദ്യയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചത് ട്യൂണ ബിരിയാണിയായിരുന്നു. അന്നോളം അത്രയും രുചിയുള്ള മത്സ്യ ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ പിടിച്ച ട്യൂണ മത്സ്യം കൊണ്ട് പാകം ചെയ്ത ബിരിയാണിയുടെ രുചി ഇപ്പോഴും പിന്തുടരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം പാത്രങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ബോട്ടിലുണ്ടായിരുന്ന വേസ്റ്റ് കുട്ടയിൽ നിക്ഷേപിച്ചു. ഒരു ചെറിയ ഭക്ഷണാവശിഷ്ടം പോലും കടലിൽ വീഴാൻ സമ്മതിക്കാത്ത ബോട്ട് ജീവനക്കാരുടെ കരുതലിൽ അഭിമാനം തോന്നി. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ പോലും പ്ലാസ്റ്റിക് ഗ്ലാസുകളോ കുപ്പികളോ പോലും കടലിലോ ബോട്ടിലോ ഇട്ടില്ല എന്നതും സന്തോഷം നൽകി.

അനുഭവമായിരുന്നു. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ദ്വീപുകാർ കാട്ടുന്ന ശുഷ്കാന്തി എവിടെയും നമുക്ക് തൊട്ടറിയാനാകും. ഒരു വീടിൻ്റെ മുന്നിലോ കടൽ തീരത്തോ റോഡുകളിലോ മാലിന്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ആകെ കൂന കൂട്ടിയിട്ടിരിക്കുന്നത് നാളികേരവും തൊണ്ടും മാത്രം. വൃത്തിയുടെ കാര്യത്തിലുള്ള ഈ കരുതൽ നമുക്കും മാതൃകയാക്കാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് സമയം കൂടി ബോട്ടിന് വിശ്രമം നൽകിയ ശേഷം വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. സാഗര സാഹസിക വിനോദങ്ങളിൽ ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് സ്നോർക്കലിംഗ്. ജലോപരിതലത്തിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് കടലിൻ്റെ അടിത്തട്ട് കാണുന്നതാണ് ഈ സാഹസിക വിനോദം. ബോട്ട് ഏറ്റവും ആഴം കുറഞ്ഞ ഒരു ലഗൂണിന് സമീപം നങ്കൂരമിട്ട ശേഷം സ്നോർക്കലിങ്ങിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തും. മൂക്കും വായും മൂടും വിധമുള്ള പ്രത്യേക തരം മാസ്ക് ഘടിപ്പിച്ച ഒരു മുഖംമൂടി നമ്മെ ധരിപ്പിക്കും. ഈ മുഖംമൂടിയുടെ മുൻഭാഗം ഗ്ലാസ് നിർമ്മിതമായതിനാൽ കടലാഴങ്ങൾ കാണാൻ പ്രയാസമുണ്ടാകില്ല. ഏറ്റവും മുകളിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള ഒരു കുഴലും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ യഥേഷ്ടം നമുക്ക് ശ്വസിക്കാനാകും. എന്നാൽ ഈ കുഴലിൽ വെള്ളം കയറാതെ നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോട്ടിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ അണിയിക്കുന്ന ലൈഫ് ജാക്കറ്റുകളാണ് കടൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. നീന്തൽ വശമില്ലാത്തവർക്കും സ്നോർക്കലിംഗ് നടത്തുവാൻ അവസരം ലഭിക്കുന്നത് ഈ വിദ്യ കൊണ്ടാണ്. ഇവിടെയും ഡൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ കടലിൽ നീന്താൻ അവസരം ലഭിച്ചത് അഭിമാനത്തോടൊപ്പം സാഹസികതയും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായിരുന്നു. ബോട്ടിൽ നിന്നും കടലിലേക്ക് താഴ്ത്തിയിട്ടിരിക്കുന്ന ഏണിയിലൂടെയാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. ഇനി ഒരിടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. റേഡിയോ സാന്ത്വനം 90.4 FM ഒരു പാലിയേറ്റീവ് കെയർ സംരംഭമാണെന്ന് അറിയാമല്ലോ. ഇന്ന് വരെ നിങ്ങൾ നൽകിയ കറയറ്റ സ്നേഹവും പിന്തുണയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ലക്ഷദ്വീപിലെ അഗത്തിദ്വീപിൽ നടത്തിയ ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളും നീലക്കടലിലൂടെയുള്ള ബോട്ട് യാത്രയുടെ അനുഗ്രഹീതമായ ആനന്ദവും ഓർക്കുന്നുവെന്ന് കരുതുന്നു. കടൽ മധ്യേ നങ്കൂരമിട്ട ബോട്ടിലിരുന്ന് രുചികരമായ ഉച്ചഭക്ഷണം കഴിച്ചത് പറഞ്ഞിരുന്നു. അന്ന് രാവിലെ പിടിച്ച ട്യൂണ മത്സ്യം കൊണ്ടുണ്ടാക്കിയ മീൻ ബിരിയാണി കഴിച്ചതും അതിൻ്റെ സമാനതകളില്ലാത്ത രുചി വൈവിധ്യവും പറഞ്ഞിരുന്നു. വിശ്രമത്തിന് ശേഷം ബോട്ട് മുന്നോട്ട് പോയി ഒരു ലഗൂണിന് സമീപം നങ്കൂരമിട്ട ശേഷം സ്നോർക്കലിംഗ് എന്ന സാഗര വിനോദം നടത്താൻ തുനിഞ്ഞതും പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ സ്നോർക്കലിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. കടൽ ജലത്തിൽ കമഴ്ന്ന് കിടന്നാണ് കടലാഴ ദർശനം നടത്തേണ്ടത്. ആവേശത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, ആനന്ദത്തിൻ്റെ മറ്റൊരു ലോകമാണ് ഞങ്ങൾക്ക് ദർശനമേകിയത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള കുഴലിനെയാണ് സ്നോർക്കൽ എന്ന് വിളിക്കുന്നത്. ഇതിലൂടെയാണ് നമ്മുടെ ശ്വസനം തരപ്പെടുന്നത്. മുങ്ങാങ്കുഴിയിടാതെ വെള്ളത്തിൻ്റെ മുകളിൽ കമഴ്ന്നു കിടന്ന് നീന്താനും ജലത്തിനുള്ളിലെ കാഴ്ചകൾ കാണാനും കഴിയും. വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ നീന്തുകയും സ്നോർക്കൽ ട്യൂബിലൂടെ ശ്വസിക്കുകയും ചെയ്തുകൊണ്ട് 2 മുതൽ 5 മീറ്റർ വരെയുള്ള കടലാഴം ദൃശ്യമാകും. ഇതിന് പരിശീലനം ആവശ്യമില്ല. എന്നാൽ സ്കൂബ ഡൈവിങ്ങിനാണെങ്കിൽ പരിശീലനവും രോഗങ്ങളില്ലെന്ന സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. സ്കൂബ ഡൈവിങ്ങിൽ വെള്ളത്തിനടിയിലേക്ക് പൂർണ്ണമായും മുങ്ങിയാണ് സാഗരാന്തർഭാഗ ദർശനം സുഗമമാക്കുന്നത്. ഓക്സിജൻ ടാങ്കും പ്രത്യേക തരം മാസ്കും അനിവാര്യമാണ്. 18 മുതൽ 40 മീറ്റർ വരെ ആഴത്തിൽ പോയി സമുദ്രാന്തർഭാഗം കാണാനാകും എന്ന സവിശേഷതയും സ്കൂബ ഡൈവിങ്ങിനുണ്ട്. തലേ ദിവസം ഞങ്ങൾ സ്കൂബ ഡൈവിങ് നടത്തിയിരുന്നതിനാൽ സ്നോർക്കലിംഗ് എളുപ്പമായിരുന്നു. കൂടാതെ നീന്തൽ വശമുള്ളതിനാൽ ഭയവും ഇല്ലായിരുന്നു. പടികളിറങ്ങി കടലിലേക്ക് ഇറങ്ങുവാൻ പരിശീലകരുടെ സഹായം ഉണ്ടായിരുന്നു. ഞാൻ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ബോട്ടിലുണ്ടായിരുന്ന സഹയാത്രികരിൽ പലരും ആവേശത്തോടെ കടലിൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. ഒരേ തരത്തിലുള്ള ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുന്നതിനാൽ

പരസ്പരം തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. മാത്രമല്ല, ഒന്നിലധികം ബോട്ടുകൾ നങ്കൂരമിട്ട് അതിലെ സഞ്ചാരികളും സ്നോർക്കലിങ്ങിന് എത്തിയിരുന്നു. കടൽ ജലത്തിലെ ആദ്യ സ്പർശനത്തിൽ തന്നെ ആഹ്ലാദ തിരമാല ആർത്തലച്ച് മനസ്സാകെ കോരിത്തരിച്ചു. സമുദ്രാന്തർ ഭാഗത്തെ അതിവിശാലതയിൽ നീന്തി തുടിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ അപൂർവ സുന്ദര ദർശന സൗഭാഗ്യം സമ്മാനിച്ച ആത്മനിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സുന്ദരവും സർഗാത്മകവുമായിരുന്നു. നീന്തി മുന്നേറും തോറും സ്ഫടികം പോലെ തെളിഞ്ഞ അഗത്തിദ്വീപിലെ ജലാശയത്തിൽ സൂര്യപ്രഭയിൽ പവിഴപ്പുറ്റുകളും പ്രകൃതിയിലെ നിറങ്ങളാകെ സൗന്ദര്യാത്മകമായി ചാലിച്ചു ചാർത്തിയ വർണ്ണ മത്സ്യങ്ങളും തെളിഞ്ഞു കാണാൻ തുടങ്ങി. ഗ്ലാസ് ബോട്ടിലിരുന്ന് കണ്ടതിനേക്കാൾ അടുത്തും ഭംഗിയായും കടലാമയെ കാണാൻ കഴിഞ്ഞത് സന്തോഷമായി. ശാന്തമായി നീന്തു നടക്കുന്ന കടലാമകളുടെ വലിപ്പം എടുത്തു പറയേണ്ടതാണ്. അനിതര സാധാരണമായ പ്രകൃതിയുടെ സൃഷ്ടിവിശേഷങ്ങൾ, സൃഷ്ടിവിശേഷത്തിൽ അത്ഭുതം കൂറാനല്ലാതെ മറ്റെന്തിനാണ് മനുഷ്യന് കഴിയുക? ലൈഫ് ജാക്കറ്റിന്റെ പവറിൽ ഒഴുകി നടക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പവിഴ പുറ്റുകളിൽ തൊടുകയോ മറ്റെന്തെങ്കിലും എടുക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം പവിഴപ്പുറ്റ് എന്നത് ജീവനുള്ള ഒന്നാണ്. കൂടാതെ നമുക്ക് മുറിവ് പറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. അഗത്തിയിലെ ഏറ്റവും മനോഹരമായ ലഗൂണിലെ പവിഴപ്പുറ്റുകളും നീലജലവും വർണ്ണ മത്സ്യങ്ങളും വേറെ ലെവലാണ്. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക മത്സ്യമായ പാരറ്റ് ഫിഷിന്റെ ദർശനവും ഭാഗ്യമായി. ഏതായിരുന്നു ദർശനസുഖം പങ്കിട്ടതിൽ മുമ്പൻ എന്ന ചോദ്യത്തിന് പവിഴപ്പുറ്റുകളും വർണ്ണ മത്സ്യങ്ങളും കടലാമയും തെളിഞ്ഞ ജലവും ഒന്നുപോലെ ഇഷ്ടമായി എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. സുന്ദർ സഞ്ചാരം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങളോട് നന്ദിയോട് വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത് നാം ഏറെ ഇഷ്ടപ്പെടുന്ന ശബ്ദമാധുര്യം KS ചിത്ര ആലപിച്ച ഹിന്ദി ഗാനങ്ങളാണ്. മലയാളി ഉള്ളിടത്തോളം മറക്കാത്ത ഒരു പേരാണ് KS ചിത്ര. ഏതൊരു വികാരവും അത്രയേറെ തന്മയത്വത്തോടെ ആ ശബ്ദത്തിന് വഴങ്ങിയിരുന്നു. നമുക്ക് ആസ്വദിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ചിത്രാമ്മ നമുക്ക് സമ്മാനിച്ച ആ സുന്ദര ഗാനങ്ങൾ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി KS ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി, ബംഗാളി, അസമീസ്, തുളു തുടങ്ങി വിവിധ ഭാഷകളിലായി 25,000-ത്തിലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും 7,000-ത്തോളം പാട്ടുകൾ അല്ലാതെയും ചിത്രാമ്മ പാടിയിട്ടുണ്ട്.

കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗന്ധർവ ഗായിക KS ചിത്രയുടെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1963 ജൂലൈ 27 സംഗീതജ്ഞനും അധ്യാപകനുമായ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും രണ്ടാമത്തെ മകളായിട്ടാണ് ചിത്രാമ്മയുടെ ജനനം. സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ചിത്രാമ്മയുടെ സംഗീതത്തിലുള്ള താല്പര്യം കണ്ടെത്തിയത് പിതാവ് കൃഷ്ണൻ നായരായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു സംഗീതത്തിൽ ആദ്യ ഗുരുവും. പിന്നീട് ഡോക്ടർ K ഓമനക്കുട്ടിയുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ചു.

0: is Radio Santanam 90.4 FM. Stay tuned.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെ പ്രിയ ഗായിക ചിന്നക്കുയിലിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ചിത്രാമയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ വിശേഷണങ്ങളാണ്. തമിഴ്നാട്ടിൽ ചിന്നക്കുയിലാണെങ്കിൽ കർണാടകയിൽ കന്നഡ കോകിലെ, തെലങ്കാനയിൽ സംഗീത സരസ്വതി, ദക്ഷിണേന്ത്യയിൽ വാനമ്പാടി, ഉത്തരേന്ത്യയിൽ പിയാ ബസന്തി, അങ്ങനെ പോകുന്നു ആ വിശേഷണങ്ങൾ. ഗന്ധർവ ഗായകൻ KJ യേശുദാസ് ആണെങ്കിൽ ഗന്ധർവ ഗായിക KS ചിത്രയാണ്. 1979 MG രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന ഗാനം ആദ്യമായി പാടി. എന്നാൽ പുറത്തിറങ്ങിയ ആദ്യ ഗാനം നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിലേതായിരുന്നു.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശബ്ദ സൗകുമാര്യം കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായിക കെ എസ് ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. എത്രയോ കാലമായി ആ ശബ്ദം നമ്മോടൊപ്പമുണ്ട്. ഇന്നും ആ ശബ്ദമാധുര്യത്തിന് യൗവനം തന്നെയാണ്. ദേശകാല ഭാഷാഭേദമന്യേ എത്രയോ ആസ്വാദക ഹൃദയങ്ങൾ ആ ശബ്ദത്തെ തങ്ങളോട് ചേർത്തു വച്ചു.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മലയാളികളുടെ പ്രിയ വാനമ്പാടി KS ചിത്രയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഭാഷയും ഭാവവും ഒഴുക്കും കൊണ്ട് ആ ഗാനങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രിയപ്പെട്ടതായി. ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിച്ച ശബ്ദമായിരുന്നു ചിത്രാമ്മയുടേത്. ലതാ മങ്കേഷ്കറിന് ശേഷം ലണ്ടനിലെ പ്രശസ്തമായ റോയൽ ആൽബർട്ട് ഹാളിൽ പാടിയ രണ്ടാമത്തെ ഇന്ത്യൻ ഗായികയാണ് KS

എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടിയായും ചിന്നക്കുയിലായും ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായിക KS ചിത്രയുടെ ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി പങ്കുവച്ചത്. എത്രയെത്ര ഗാനങ്ങളാണ് ആ ശബ്ദ മാധുരിയിൽ നാം ആസ്വദിച്ചിട്ടുള്ളത്. ബോംബെ സിനിമയിലെ കണ്ണാളനെ എന്ന് തുടങ്ങുന്ന ചിത്രാമ പാടിയ ഗാനം, ഗാർഡിയൻ പത്രം തയ്യാറാക്കിയ എല്ലാവരും മരിക്കുന്നതിന് മുൻപ് കേൾക്കേണ്ട 1000 ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ നേടിയ വനിതകളിൽ ഒരാൾ കൂടിയാണ് KS ചിത്ര. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക സർക്കാരുകളുടെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ നിരവധി തവണ ഈ പ്രതിഭ നേടിയിട്ടുണ്ട്. 2005 പത്മശ്രീയും 2001 പത്മഭൂഷണും നൽകി രാജ്യം ഈ കലാകാരിയെ ആദരിക്കുകയുണ്ടായി. ജനഹൃദയങ്ങളിൽ നിലയ്ക്കാത്ത സ്പന്ദനമായി ഇന്നും ആ ശബ്ദം തുടർന്നു.

ഇന്നത്തെ മേഘമൽഹാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് വാലി ടി കെ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിലും ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സബിത കാക്കനാടൻ.

0: എല്ലാവർക്കും നമസ്കാരം. കഥയരങ്ങിന്റെ ഇന്നത്തെ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് സിംഹവും കൊതുകുകളും എന്നാണ്. ഒരു ദിവസം കുറ്റിച്ചെടികളുടെ മറവിൽ കിടക്കുകയായിരുന്ന സിംഹം കോട്ടുവായിട്ട് മൂരി നിവർന്നിങ്ങനെ പറഞ്ഞു, ദൈവത്തിന് നന്ദി, നല്ല ശക്തനായതുകൊണ്ട് ഈ ഭൂമിയിൽ ആരെയും ഞാൻ പേടിക്കേണ്ടതില്ല. ഞാൻ ഈ നശിച്ച കൊതുകുകളെ പോലെയല്ല, ഇവർക്കെല്ലാവരെയും പേടിയാണ്. കാരണം ആർക്ക് വേണമെങ്കിലും ഇവരെ ഒറ്റയടിക്ക് കൊല്ലാം. കൊതുകുകൾ അത് കേട്ടു. അവരെക്കുറിച്ച് അത്ര മോശമായി സിംഹം സംസാരിച്ചതിൽ അവർക്ക് ദേഷ്യം തോന്നി. നീ ശക്തനായതുകൊണ്ട് ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് വിചാരിക്കേണ്ട സിംഹമേ, ഒരു കൊതുക് പറഞ്ഞു, ഞങ്ങൾ ചെറിയവരാണെന്നത് സത്യം തന്നെ, എന്നാലും നിന്നെ തോൽപ്പിക്കാൻ ഞങ്ങൾ മതി. ശബ്ദിക്കരുത്, സിംഹം കോപത്തോടെ ഗർജിച്ചു, സൂക്ഷിച്ചു സംസാരിക്കണം. എൻ്റെ ഒരു കൈകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അരച്ചു കളയും ഞാൻ. കൊതുകുകൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇത്. അവരുടെ നേതാവ് എന്തു പറഞ്ഞെന്നോ? സുഹൃത്തുക്കളെ, വരുവിൻ, നമുക്ക് ഈ സിംഹത്തെ ഒരു പാഠം പഠിപ്പിക്കാം. മരിക്കുന്നതുവരെ ഇനി സിംഹം നമ്മളെ കളിയാക്കാൻ ധൈര്യപ്പെടരുത്. കൊതുകുകളെല്ലാവരും കൂടി സിംഹത്തിന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. സിംഹത്തിനെ തുരുതുരെ കടിക്കാൻ തുടങ്ങി. സിംഹം വാലിട്ടടിച്ചു, അവരെ ഒരു കൈപൊക്കി അടിച്ചു വീഴ്ത്തി, നിലത്ത് വീണുരുണ്ട് അവരെ ചതച്ചു, പല്ലുകടിച്ചു. എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. കുറച്ചു കൊതുകുകൾ ചത്തു, പക്ഷേ അവ കൂട്ടം കൂട്ടമായി സിംഹത്തിനെ പൊതിഞ്ഞു. സിംഹം ഉയരത്തിൽ ചാടുകയും കുറ്റിച്ചെടിയെ ചുറ്റി ഓടുകയും ഒക്കെ ചെയ്തു, പക്ഷേ കൊതുകുകൾ പിന്തുടർന്ന് കടിച്ചുവിട്ടു. അവസാനം അവരെ എതിർത്ത് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സിംഹം അവരോട് കേണപേക്ഷിച്ചു, ദയവ് ചെയ്ത് നിർത്തൂ, എന്നെ വിടൂ. ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല, സത്യമായും അല്ല. ദൈവത്തെ വിചാരിച്ച് എന്നോട് ദയവ് കാട്ടുക. കൊതുകുകൾ സിംഹത്തിനെ വിട്ട് ഒരു വലിയ മേഘം പോലെ ആകാശത്തേക്ക് പറന്നുയർന്നു. പറന്നു പോകുന്നതിന് മുമ്പ് അവർ ഇത്രയും പറഞ്ഞു, സിംഹമേ, ഇനി നീ നിന്റെ ശക്തിയെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ ഒരിക്കലും പൊങ്ങച്ചം പറഞ്ഞേക്കരുത്. ഇങ്ങനെയുണ്ട് കൊള്ളാമോ സിംഹത്തിന്റെ കഥ. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സബിത കാക്കനാടൻ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി.

എല്ലാം അതിമധുരമുള്ള ഓർമ്മകളാണ്. ഇന്ന് പലതും ചുമർചിത്രങ്ങളോ അപൂർവമായി കിട്ടുന്ന നിധിയോ ആയി മാറിയിരിക്കുന്നു. കാലം മാറുകയും ആ മാറ്റത്തിനൊപ്പം നമ്മൾ മാറേണ്ടതും അത്യാവശ്യം തന്നെയാണ്. എങ്കിലും ആ മാറ്റത്തിനൊപ്പം നഷ്ടമാകുന്ന ചില നാട്ടുനന്മകൾ അതിനെ കൂടെ നിർത്താൻ നമുക്ക് സാധിക്കില്ലേ? ഗ്രഹാതുരതയുണർത്തുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ ചില ഏടുകൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ഭംഗിയുടെ ചാരുത പകർന്ന് ആ അന്തരീക്ഷത്തിലൂടെ ഒഴുകിയെത്തുന്ന വായ്ത്താരികൾ.

അദ്ദേഹത്തിന്റെ മണമുള്ള പാട്ടുകൾ. ജോലി ഭാരം കുറയ്ക്കാനും ജീവിതത്തിന്റെ ചെറിയ ആനന്ദത്തിനും വാമൊഴിയായി കിട്ടിയ ഈ നാടൻ പാട്ടുകൾ ആ ജനതയെ സഹായിച്ചിരുന്നു. എല്ലാത്തിനും ഒരു താളമുണ്ടായിരുന്നു. നിശബ്ദമായ ഗ്രാമീണ വഴികളെ ശബ്ദമുഖരിതമാക്കിയ കാളവണ്ടിക്ക് ഉരലിൽ ഉലക്ക കൊണ്ടിരിക്കുമ്പോൾ, പാടത്ത് വെള്ളം തേവുമ്പോൾ, ഇറയത്ത് മഴ പെയ്യുമ്പോൾ, ആ മഴയത്ത് പോക്കാച്ചു തവളകൾ പാട്ടുപാടുമ്പോൾ, ഇളം വെയിലത്ത് മൂവാണ്ടം മാവിൻ്റെ പരിസരത്ത് കൊത്തിപ്പറക്കുന്ന കരിയിലക്കിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ, ചിലപ്പോൾ ശാന്തമായും ചിലപ്പോൾ ഉഗ്രരൂപിണിയായും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയ്ക്ക് ഇരുട്ടിൽ വെളിച്ചം പകർന്ന മിന്നാമിന്നികൾക്ക് എല്ലാം ഒരു താളമുണ്ടായിരുന്നു. ഇന്ന് നാം തേടുന്നതും അതേ താളമാണ്, മധുരമുള്ള ഓർമ്മകളുടെ ചില താളങ്ങൾ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ ചില ഏടുകളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഭംഗിയിൽ ഗ്രാമത്തിന്റെ തുടിപ്പായിരുന്ന ചില താളങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നിശബ്ദതയെ ഭേദിച്ച് ഏതോ ദിക്കിൽ നിന്ന് ഒഴുകിയെത്തുന്ന ചില വായ്ത്താരികൾ, അധ്വാനത്തിന്റെ ഭാരവും ക്ഷീണവും ജീവിതത്തിന്റെ അനിശ്ചിതത്വവും ഒക്കെ ആ ശബ്ദത്തിൽ നിറഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ആ പാട്ടുകളിലൂടെ തങ്ങളുടെ ദുഃഖഭാരങ്ങൾ അവർ പരസ്പരം പങ്കുവച്ചു. ചെറുപ്പത്തിൽ അമ്മ വീട്ടിൽ പോയപ്പോൾ പുഞ്ച വൃത്തിയാക്കാൻ വന്നവർ പാടിയാണ് ഞാൻ ഈ വായ്ത്താരികൾ ആദ്യമായി കേൾക്കുന്നത്. വായ്മൊഴിയായി കിട്ടിയ വരപ്രസാദങ്ങളാണ് ഈ നാടൻ പാട്ടുകളെന്നത് പുസ്തകത്താളുകളിൽ മാത്രം പഠിച്ച എനിക്ക് അത് മഹത്തായ ഒരു അനുഭവമായിരുന്നു. പുഞ്ചയും പുഞ്ചയോട് ചേർന്ന കുളവും കുളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചെമ്പോട്ടി മരവും അതിൽ പിങ്ക് നിറത്തിലുള്ള പുഷ്പങ്ങളും ഇടയ്ക്കിടയ്ക്ക് പഴുത്തു നിൽക്കുന്ന ചെമ്പോട്ടി പഴങ്ങളും ഓർമ്മകളിലെ വർണ്ണക്കാഴ്ചകളാണ്. ഇവിടുത്തെ പനിനീർ ചാമ്പയോ മറ്റോ ആണ് അവിടുത്തെ ചെമ്പോട്ടി. നെല്ല് കുത്തുന്നതിനും പാറ്റുന്നതിനും ഒരു പ്രത്യേക താളമാണ്. നല്ല മെയ്വഴക്കത്തോടെ അവരത് ചെയ്തെടുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. നെല്ല് പുഴുങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഗന്ധം, അതിൻ്റെ ചൂടും ചൂരും ഇന്നും എൻ്റെ ഓർമ്മകളിൽ ഭദ്രമാണ്. പാടത്ത് വിത്ത് വിതയ്ക്കുന്നത് മുതൽ നെല്ല് കൊയ്യുന്നത് വരെ മറ്റൊരു താളമാണ് കാത്തിരിപ്പിൻ്റെ. നൂറുമേനി വിളവ് തന്ന് പാടം കതിരണിഞ്ഞു നിൽക്കുമ്പോൾ മണ്ണിൻ്റെ മണമറിഞ്ഞ കർഷകൻ്റെ കണ്ണിലും കാണാം ഒരു സന്തോഷത്തിൻ്റെ താളം. ആ മനോഹരമായ ഗ്രാമക്കാഴ്ചകളെക്കുറിച്ച് ഇന്ന് ആലോചിക്കുമ്പോൾ ആ ഗ്രാമീണ ജീവിതം എത്രമാത്രം സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതാണ്. ഇന്നത്തെ ഗ്രാമഭംഗിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: മലയാള ഭഗവതി, മലയാള ഭഗവതി.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ಭಾಯಿ.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. Stay tuned.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കേളികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
1: റേഡിയോ സാന്തനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്തനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. അപ്പുണ്ണി വി കെ എന്നിന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം നിർവഹിച്ച് 1984 പുറത്തിറങ്ങിയ ഒരു മലയാള പ്രണയ ചിത്രമാണ് അപ്പുണ്ണി. വി കെ എന്നിന്റെ തന്നെ പ്രേമവും വിവാഹവും എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ കഥ. അദ്ദേഹം എഴുതിയ ഒരേയൊരു തിരക്കഥയും ഇതാണ്. ചിത്രത്തിൽ നെടുമുടി വേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മോഹൻലാൽ, മേനക, ഭരത് ഗോപി, സുകുമാരി എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. കണ്ണൂർ രാജൻ മാഷുടെ സുന്ദര സംഗീതം, KJ യേശുദാസാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: താരാട്ട്. 1981 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ താരാട്ടിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ബാലചന്ദ്രമേനോൻ രചിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിച്ചു. ശ്രീവിദ്യ, നെടുമുടി വേണു, ബാലചന്ദ്രമേനോൻ, ശാന്തി കൃഷ്ണ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മധു ആലപ്പുഴയാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. രവീന്ദ്ര മാഷിന്റെ മാജിക്കൽ സംഗീതം. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ആലാപനം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതി. 1968 പുറത്തിറങ്ങിയ മിടുമിടുക്കി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ രചയിതാവ് KG സേതുനാഥ് ആണ്. ക്രോസ്ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് സത്യനും ശാരദയുമാണ്. ഈ ചിത്രത്തിൽ സത്യൻ, ശാരദ, അടൂർ ഭാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അക്കാലത്തെ പ്രശസ്തരായ അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ഗാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രമാണിത്. ശ്രീകുമാരൻ നമ്പി സാറിന്റെ സുന്ദരമായ രചന, MS ബാബുരാജ് എന്ന ലിജൻഡിന്റെ ഈണം, ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച നിത്യഹരിത ഗാനം, ഇന്നും ഗാനമേളകളിൽ പാടാൻ തിരഞ്ഞെടുക്കുന്ന ആ സുന്ദര യുഗ്മഗാനം, ചാരികേശി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ സുന്ദര ഗാനം കേട്ടുവരാം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഗാനവീതി തുടരുന്നു. സുജാത ടി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് ക്ലാസിക് ഡ്രാമ. പി വി ഗംഗാധരനായിരുന്നു നിർമ്മാണം. പ്രേം നസീർ, ജയഭാരതി, കെ പി ഉമ്മർ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്തു. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രം അതിലെ സംഗീത ഹിറ്റുകളുടെയും ദാസേട്ടന്റെയും ഈയിടെ അന്തരിച്ച അതുല്യ ഗായിക ആശാ ഭോസ്ലെയുടെയും ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെയും പേരിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. സുജാതയുടെ കഥ എഴുതിയത് കെ ടി മുഹമ്മദ് ആയിരുന്നു. തിരക്കഥ എഴുതിയത് ടി ഹരിഹരൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ ആയിരുന്നു സംഗീതം നൽകിയത്. മലയാള ചിത്രത്തിൽ ആശാ ഭോസ്ലെ പാടിയ ഒരേ ഒരു ഗാനം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഗാനവീഥിയിലെ അവസാന ഗാനം വിദ്യാരംഭം ജയരായ് സംവിധാനം ചെയ്ത് ജി പി വിജയകുമാർ നിർമ്മിച്ച 1990 മലയാള ചലച്ചിത്രമാണ് വിദ്യാരംഭം. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് പ്രശസ്ത നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനാണ്. ഇതിലെ എഴുത്തച്ഛൻ എന്ന റിട്ടയർഡ് അധ്യാപകനായി വേഷമിടുന്നത് നെടുമുടി വേണുവാണ്. ഗ്രാമത്തിൽ ഒരു സ്കൂൾ സ്ഥാപിക്കണം എന്ന എഴുത്തച്ഛന്റെ സ്വപ്നം വൃഥാവിലകുന്നു. പിന്നീട് സുധാകരനായി അഭിനയിക്കുന്ന ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കുന്നതുമാണ് വിദ്യാരംഭത്തിന്റെ പ്രമേയം. ഗൗതമി, KPS ലളിത, മുരളി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. കൈതപ്രം തിരുമേനിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം, ചിത്രാജിയുടെ സുന്ദരമായ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീതി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848 5

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: സന്തോഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. പശ്ചിമേഷ്യ യുദ്ധത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ഖത്തറിൽ മധ്യസ്ഥർ മുഖേന ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ചർച്ചയുമായി ബന്ധമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും പ്രതിനിധികൾ മുഖേന അന്തിമ കരാറിലെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തെന്നാണ് വിവരം. ഇസ്രായേലിന് ഇനി US സഹായധനം ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. രാജ്യത്തിന്റെ ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇനി വിദേശ സഹായങ്ങൾ ആവശ്യമില്ലെന്ന് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച നെതന്യാഹു US നിന്നുള്ള സഹായധനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും ഇതിനുള്ള നടപടി ഈ വർഷം തന്നെ തുടങ്ങുമെന്നും അറിയിച്ചു. ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കാനുള്ള തന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീംകോടതി മരവിപ്പിച്ചതിൽ പ്രതിഷേധവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയെ സംബന്ധിച്ച്

0: അങ്ങേയറ്റ മോശം തീരുമാനമാണ് കോടതി വിധിയെന്ന് ട്രംപ് പറഞ്ഞു. ജന്മാവകാശ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം US കോൺഗ്രസിന് എളുപ്പം ചെയ്യാവുന്നതേയുള്ളൂവെന്നും അത് സംബന്ധിച്ച സങ്കീർണമായ ഭരണഘടനാ ഭേദഗതി US ആവശ്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള നൃത്തവേദികളെ ഇളക്കിമറിച്ച പ്രശസ്ത അമേരിക്കൻ ഡിസ്കോ ബാൻഡായ വില്ലേജ് പീപ്പിളിന്റെ സഹസ്ഥാപകനും പ്രധാന ഗായകനുമായിരുന്ന വിക്ടർ വില്ലീസ് അന്തരിച്ചു. കുറച്ചുകാലമായി രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 70s അവസാനത്തിൽ ആഗോളതലത്തിൽ തരംഗമായി മാറിയ YMCA, ഇൻ ദി നേവി, മാച്ചോമാൻ തുടങ്ങിയ വിഖ്യാത ഗാനങ്ങളുടെ സഹരചയിതാവും മുഖ്യ ഗായകനുമായിരുന്നു ടെക്സസ് സ്വദേശിയായിരുന്ന വിക്ടർ. ചെക്ക് ഇൻ ലഗേജ് ഇല്ലാതെ ക്യാബിൻ ബാഗേജുമായി എത്തുന്ന ഇക്കണോമിക് ക്ലാസ് യാത്രികർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് നൽകുന്ന ഇൻഡിഗോ ലൈറ്റ് പദ്ധതിയുമായി ഇൻഡിഗോ. ഇൻഡിഗോയുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ, കോൺടാക്ട് സെന്റർ തുടങ്ങി നേരിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമാണ് ടിക്കറ്റുകൾ ലഭ്യമാകുക. July 15 മുതലുള്ള യാത്രകൾക്കാണ് നിരക്ക് ബാധകമാകുക. യാത്രക്കാർക്ക് 7 kg വരെ ഭാരമുള്ള ഒരു ക്യാബിൻ ബാഗ് സൗജന്യമായി കൊണ്ടുപോകാം. ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളിലെ നേരിട്ടുള്ള സർവീസുകൾക്ക് ഇളവ് ലഭിക്കും. വൺ വേ, റൗണ്ട് ട്രിപ്പ്, മൾട്ടി സിറ്റി യാത്രകൾക്കും ഇത് ബാധകമാകും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇൻഡിഗോ ലൈറ്റ് നിരക്കിൽ ടിക്കറ്റ് എടുക്കാം. രാജ്യത്ത് ചരക്ക് സേവന നികുതി 10th year. 2017 July 1 രാജ്യത്ത് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്. തുടക്കത്തിൽ പല പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ നികുതി സമ്പ്രദായം വിപണിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷം 2nd പാദത്തിൽ നികുതി ഘടനയിൽ കാതലായ മാറ്റം കൊണ്ടുവന്നതോടെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര ഉപഭോഗം ശക്തമായി കൂടി. അതേസമയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മദ്യം, വൈദ്യുതി തുടങ്ങിയവ GST പരിധിയിലേക്ക് എത്തിയിട്ടില്ലെന്നത് പോരായ്മയായി തുടരുകയാണ്. ഇന്ത്യയിൽ ഏറ്റവുമധികം വിപണി മൂല്യമുള്ള 500 കമ്പനികളുടെ ഹുറുൺ ഇന്ത്യ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള 10 കമ്പനികൾ ഇടം പിടിച്ചു. 137,480 കോടി രൂപയുടെ വിപണി മൂല്യവുമായി രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണപ്പണയ NBFC ആയ മുത്തൂറ്റ് ഫിനാൻസ് ആണ് കേരളം ആസ്ഥാനമായ കമ്പനികളിൽ 1st. ചരമറിയിപ്പുകൾ. സംഗീത അധ്യാപികയും പിന്നണി ഗായികയുമായ ശാന്ത മധു ന്യൂയോർക്കിലെ റോക്ക്ലാൻഡ് കൗണ്ടിയിൽ അന്തരിച്ചു. ദീർഘകാലമായി സംഗീത അധ്യാപികയായി പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം പിന്നീട്. ന്യൂയോർക്കിലെ സ്റ്റാറ്റൻ ഐലൻഡ് സ്വദേശി കോശി വർഗീസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.